നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 11, 2026 ജൂൺ 25 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:40. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ന്യൂസ് റെയിൻബോ.
1: അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രകൃതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തെ പ്രധാന പകർച്ചവ്യാധികളുടെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ലയെ ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻവർഷത്തേക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട് എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. 5 വയസ്സുവരെ പ്രായക്കാർ

0: പിരിച്ചുവിട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. 5 വയസ്സുവരെ പ്രായക്കാരായ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം ആണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. ഐസിസി വനിതാ T20 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം.
1: News Rainbow.

നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹമെല്ലാം ഏറ്റവും അമൂല്യമായ സമ്പത്തായി സൂക്ഷിക്കുക. നിങ്ങളുടെ നല്ല ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷവും ആ സമ്പത്ത് നിലനിൽക്കും. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ആ സമ്പത്ത് ശേഖരത്തിലേക്ക് ഇതാ ഇന്നത്തെ ബെഡ് കോഫിയുടെ സ്നേഹം കൂടി. അത്ര തന്നെ സ്നേഹത്തോടെ ഇപ്പുറത്ത് ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ട്. സ്നേഹത്തിൻ്റെ കഥകൾ എന്നും എല്ലാവർക്കും പ്രചോദനം തരുന്നവയല്ലേ? അത്തരമൊരു കഥ കേട്ടോളൂ കേട്ടോ, ഒരു ഗാന്ധിജി സ്റ്റോറി. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ കാലം. ബോംബെയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ നടത്തിപ്പിൻ്റെ തിരക്കിൽ സഹായിക്കാനായിട്ട് ഗാന്ധിജിക്കൊപ്പം കാക്ക കലേൽക്കർ സാഹിബും ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊന്നിൽ ഗാന്ധിജി വലിയ വിഷമത്തോടെയും പരിഭ്രമത്തോടെയും ഒക്കെ എന്തോ തിരയുന്നത് കണ്ട് കാക്ക സാഹിബ് കാര്യമന്വേഷിച്ചു. തൻ്റെ ഒരു ചെറിയ പെൻസിൽ കാണുന്നില്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ആഹാ, ഇത്രയേ ഉള്ളൂ കാര്യം? ഒരു മുറിപ്പെൻസിൽ കണ്ടുപിടിക്കാൻ ഇത്രയേറെ സമയം കളയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ പക്കലുള്ള നീളമുള്ള പെൻസിൽ ഗാന്ധിജിയുടെ നേർക്ക് നീട്ടി അദ്ദേഹം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഗാന്ധിജി അപ്പോൾ പ്രതികരിച്ചത്. ആ മുറിപ്പെൻസിൽ, കാണാതെ പോയ മുറിപ്പെൻസിൽ തന്നെ വേണം എന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വാശി പിടിക്കുകയായിരുന്നു അദ്ദേഹം.

0: കാക്കാ സാഹിബിന് അതിശയമായി. ബാപ്പുജി, ഞാനത് തിരഞ്ഞു കണ്ടുപിടിക്കാം, പക്ഷേ അങ്ങ് എന്തിനാണ് ഇത്രയും തിരക്കുള്ള സമയത്ത് ഒരു ചെറിയ പെൻസിലിന് വേണ്ടി ഇങ്ങനെ സമയം കളയുന്നേ? സാഹിബിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഗാന്ധിജിക്ക് വലിയ സങ്കടമായി. അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് കാര്യം അറിയില്ല, അതുകൊണ്ടാണ്. മദ്രാസിൽ വെച്ച് നടേശൻ്റെ ഇളയ മകൻ എനിക്ക് സ്നേഹത്തോടെ സമ്മാനിച്ചതാണ് ആ മുറി പെൻസിൽ. അതെനിക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ സാഹിബും ഗാന്ധിജിക്കൊപ്പം പെൻസിൽ തിരഞ്ഞു. അവസാനം അത് കിട്ടി. കഷ്ടിച്ച് 2 ഇഞ്ച് മാത്രം നീളമുണ്ടായിരുന്ന ഒരു പഴയ മുറി പെൻസിൽ. വിലപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ മുഖത്ത്. യെസ്, നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ തിളങ്ങുന്ന ഉദാഹരണം അല്ലേ? സ്നേഹത്തിനെ ആത്മാർത്ഥതയും തീവ്രതയും ഉള്ളപ്പോഴാണ് സ്നേഹത്തോടെ നൽകുന്ന ഏത് ചെറിയ സാധനത്തിനും വിലയുണ്ടാകുന്നത്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതുതന്നെയാണ് ജീവിതത്തിൻ്റെ ഊർജം. പ്രിയപ്പെട്ടവരെ, ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കൊപ്പം ഇത് ബെഡ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. La la la la.

0: We have a duty to show up in the world with meaning and purpose and commitment to doing good. And to use any privilege that we have to make positive changes and to disrupt oppressive systems.
1: നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ വ്യക്തമായ ഉദ്ദേശത്തോടെയും അർത്ഥവത്തായ സാന്നിധ്യത്തോടെയും നന്മ ചെയ്യാനുള്ള പ്രതിബദ്ധതയോടെയും ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കൂടാതെ നമുക്ക് എന്തെങ്കിലും സവിശേഷ അവകാശമോ സ്ഥാനമോ

0: സ്വാധീനമോ ഒക്കെ ഉണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ അനീതിയും അടിച്ചമർത്തലും സ്വഭാവമാക്കിയ വ്യവസ്ഥിതികളെ ഭേദിക്കാനുമുള്ള ചോദ്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വവുമുണ്ട്. യെസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മീനാക്ഷി ആഷ്ലി ഹാരിസ് അഥവാ മീന ഹാരിസ്. ഇവർ ഒരു ലോയറാണ്, എഴുത്തുകാരിയാണ്, തിയേറ്റർ പ്രൊഡ്യൂസറുമാണ്. എ സ്ട്രേഞ്ച് ലൂപ്പ് എന്ന മ്യൂസിക്കൽ പ്രൊഡക്ഷന് ടോണി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മീന ഹാരിസിന്. മുൻ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉണ്ടല്ലോ, അവരുടെ സഹോദരി മായയുടെ മകളാണ് മീന ഹാരിസ്. ആൻഡ് മീന എഴുതിയ ആദ്യ പുസ്തകവും ഈ സഹോദരിമാരുടെ മായയുടെയും കമലയുടെയും ജീവിതത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്താണ്. കമല ആൻഡ് മായാസ് ബിഗ് ഐഡിയ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഈ പുസ്തകം. അതുപോലെ തന്നെ ആംബിഷ്യസ് ഗേൾ, എ ഈസ് ഫോർ ആംബിഷൻ എന്ന പുസ്തകങ്ങളും ഏറെ പോപ്പുലറാണ്. പ്രിയപ്പെട്ടവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റാണ്. നമ്മൾ രണ്ട് പാട്ടുകൾ കേൾക്കുന്നു, അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റിലെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ആരാധന ചെയ്യുന്ന പോലെ ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. ഈ വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെത്. യെസ് വർക്ക് ഇസ് വർഷിപ്പ്. ഏത് ജോലി ചെയ്താലും അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം. മടി പിടിച്ചിരിക്കാതെ ജോലി ചെയ്യുകയും വേണം. ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെയും കടമകൾ പൂർത്തിയാക്കാതെയും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ആത്മാഭിമാനത്തോടെ കഴിയാനും പറ്റില്ല. ഈ സത്യത്തിന് കാലഭേദങ്ങളൊന്നുമില്ല കേട്ടോ. BC 401-424 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സൈറസ് ദ യങ്ങർ വളരെ നല്ലൊരു ഉദാഹരണമാണ് ഇതിന്. ഒരിക്കൽ സ്പാർട്ടയിലെ മിലിറ്ററി ലീഡറായിരുന്ന ലിസാൻഡർ സൈറസിനെ സന്ദർശിക്കാനെത്തി. വളരെ സന്തോഷത്തോടെ അതിഥിയെ സ്വീകരിച്ചു അദ്ദേഹം. വലിയ വിരുന്നൊരുക്കി, ഒപ്പം കൊട്ടാരവും അവിടുത്തെ അതിമനോഹരമായ ഉദ്യാനവും വിശദമായി കാണിച്ചു കൊടുത്തു ലിസാൻഡറിന്. പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തതും അവിടുത്തെ മിക്ക ചെടികളും വച്ചുപിടിപ്പിച്ചതും പരിപാലിച്ചതും സ്വന്തം കൈകൊണ്ടാണെന്ന് വർത്തമാനത്തിനിടയ്ക്ക് സൈറസ് പറഞ്ഞത് ലിസാൻഡറിന് വലിയ അത്ഭുതമായി. അങ്ങ് ഒരു തോട്ടക്കാരനെ പോലെ ജോലി ചെയ്യുമെന്നാണോ പറയുന്നത്? ഇത്രയും സുന്ദരമായ വേഷഭൂഷാദികളൊക്കെ മാറ്റിവെച്ച് ഒരു പണിക്കാരനെ പോലെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നായിരുന്നു സൈറസിൻ്റെ മറുപടി. അധ്വാനം ചെയ്യാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ ആയുധ പരിശീലനങ്ങളാകാം, അല്ലെങ്കിൽ കൃഷിസ്ഥലത്തെ ജോലികളാകാം, അതും അല്ലെങ്കിൽ ഉദ്യാനത്തിലെ പണികളാകാം. എന്ത് തന്നെയായാലും അധ്വാനിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. വെറുതെ അല്ല അങ്ങ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്നായിരുന്നു ലിസാൻഡറുടെ പ്രതികരണം. ഈ സന്തോഷം അങ്ങ് ശരിക്കും അർഹിക്കുന്നു. റൈറ്റ്, കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളായിരുന്നില്ല സൈറസ് ദ യങ്ങർ. 25-ാം വയസ്സിൽ ഒരു യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. എങ്കിലും ജീവിച്ചിരുന്ന കാലം അത്രയും സൈറസ് ശരിക്കും അധ്വാനിച്ചു. ആ അധ്വാനം ആസ്വദിക്കുകയും ചെയ്തു. ഓക്കെ, നമുക്കെല്ലാവർക്കും ജോലി വേണം എന്നാഗ്രഹമുണ്ട്. അതും നല്ല ജോലി തന്നെ വേണം. എന്നാൽ അധ്വാനത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് പലർക്കും പ്രശ്നം. ശരീരവും ബ്രെയിനും അനക്കി ജോലി ചെയ്യുന്നത് അവർക്ക് അത്രക്കിഷ്ടമുള്ള കാര്യമല്ല. ഉത്തരവാദിത്വങ്ങൾ വേറെ ആരുടെയെങ്കിലും തലയിൽ വച്ചു കൊടുക്കാനാകും കൂടുതൽ താല്പര്യം. സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവരോ നടത്തുന്നവരോ ആണെങ്കിൽ ഇങ്ങനെ മടി കാണിച്ചെന്ന് വരില്ല. താൻ നല്ലവണ്ണം അധ്വാനിച്ചാൽ മാത്രമേ സംഗതി മുന്നോട്ടു പോകൂ എന്ന ധാരണയുണ്ടാകൂ അവർക്ക്. എന്നാൽ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ശമ്പളം കൃത്യമായി കിട്ടും എന്നുണ്ടെങ്കിൽ പിന്നെ ബെറ്റർ ഓപ്ഷൻ അനങ്ങാതിരിക്കുകയാണല്ലോ. എന്തായിരിക്കും മടിയന്മാരുടെ ചിന്ത? യെസ്, അതെ, അലസത. അത് പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ കുഴപ്പമാണിത്. അധ്വാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ ഓർക്കുന്നില്ല. അത് തരുന്ന ആത്മാഭിമാനത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ അധ്വാനം തന്നെയാണ് ഭാഗ്യം കൊണ്ടുവരുന്നതെന്നും ഓർക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖല ഏത് തന്നെ ആയിക്കോട്ടെ, ചെയ്യുന്ന ജോലി എത്ര ചെറുതോ നിസ്സാരമോ ആയിക്കോട്ടെ, അത് ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ചെയ്യുക. അതായിരിക്കണം നമ്മുടെ വിജയമന്ത്രം. ആ മന്ത്രവും ഉരുവിട്ടുകൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാൻ പോവുകയാണ്. മ്യൂസിക് ബ്രേക്ക്.
2: മ്യൂസിക്കലി യോഴ്സ്, ദിസ് ഈസ് 107.5 FM റെയിൻബോ. Your best place for entertainment.

0: 107.5 FM റെയിൻബോ.
1: സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. അതെ, സ്നേഹം തന്നെയാണ് നമുക്ക് വേണ്ട അടിത്തറ. മറ്റേത് വികാരത്തെ തന്നിലേക്ക് ലയിപ്പിക്കാനുമുള്ള മാന്ത്രിക ശക്തിയുണ്ട് സ്നേഹത്തിന്. ദേഷ്യമോ സങ്കടമോ അഭിപ്രായ വ്യത്യാസമോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ടാവും. എന്നാൽ അവയെ ചൊല്ലി ഉണ്ടാകാവുന്ന എന്ത് പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറും. ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെ അടിത്തറയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എങ്കിൽ. ഓക്കെ, ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ. യഥാർത്ഥ ജീവിതത്തിലേക്കാളും വളരെയധികം ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധി നേടിയ, അതോ കുപ്രസിദ്ധിയോ, എന്തായാലും അത് നേടിയ ഒരു ബന്ധമാണ് ഏതാണ്? അതാണ് ചോദ്യം. ഏതാണ്? മയ്യമ്മ മരുമകൾ ബന്ധം. ഓക്കെ, നമുക്കേ ഈ മാധ്യമത്തിലൂടെ, നമ്മുടെ ഈ റേഡിയോ എന്ന മാധ്യമത്തിലൂടെ, റെയിൻബോയിലൂടെ, നമ്മുടെ ബെഡ് കോഫിയിലൂടെ ഒരു ചൈനീസ് സാസ് ബഹു കഥ കേട്ട് കളയാം. ഒരു നാടോടി കഥ. ഓക്കേ, ഹിയർ വി ഗോ. സുന്ദരിയായിരുന്നു ലീലി. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു യുവാവാണ് ലീലിയെ വിവാഹം കഴിച്ചത്. പക്ഷേ ഭർത്താവിൻ്റെ അമ്മയുടെ കാര്യം വ്യത്യസ്തമായിരുന്നു. ലീലി ആഗ്രഹിച്ചതിന് നേരെ വിരുദ്ധമായ സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു അവർ. ലീലി വീട്ടിലെത്തിയ അന്നു മുതൽ തുടങ്ങി അവരുടെ പീഡനം. മരുമകൾ എന്ത് ചെയ്താലും കുറ്റവും വഴക്കും മാത്രം. അക്കാലത്തെ പാരമ്പര്യം അനുസരിച്ച് മരുമകൾ അമ്മായിയമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആജ്ഞകളും ഒക്കെ പാലിക്കാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ ലീലി

കഴിഞ്ഞില്ല. പുള്ളിക്കാരിയുടെ ഭർത്താവും വലിയ വിഷമത്തിലായി. പാവം, അമ്മയെ വിഷമിപ്പിക്കാനും വയ്യ, ഭാര്യയുടെ വിഷമം കാണാനും വയ്യ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അല്ലേ? ഇനിയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. കേട്ടുനോക്കിക്കോളൂ. സഹിച്ച് സഹിച്ച് സഹി കെട്ടപ്പോൾ ലീ ആ തീരുമാനമെടുത്തു. അമ്മായി അമ്മ ഇല്ലാതാകണം. എന്തെങ്കിലും വിഷമരുന്ന് കൊടുത്ത് സാവധാനം ശല്യം തീർക്കുക എന്നതായിരുന്നു പുള്ളിക്കാരിയുടെ പ്ലാൻ. അതിനായിട്ട് ഒരു നാട്ടുവൈദ്യനായിരുന്ന ഹുവാങ് എന്നയാളുടെ അടുത്ത് നിന്നു. ഈ ഹുവാങ് ലീലിയുടെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോട് തൻ്റെ അവസ്ഥ വിവരിച്ചു, മനസ്സിലുള്ള പദ്ധതിയും പറഞ്ഞു, എന്താണ് പ്ലാൻ എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. അല്പം ചിന്തിച്ചിട്ട് ഹുവാങ് പറഞ്ഞു, വിഷമരുന്നൊക്കെ തരാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെയെല്ലാം ചെയ്യേണ്ടി വരും. ലീലിക്ക് പൂർണ്ണ സമ്മതം. ഹുവാങ് കുറേ സമയമെടുത്ത് ഒരു മരുന്നുണ്ടാക്കി. വളരെ പതിയെ പ്രവർത്തിക്കുന്ന വിഷമടങ്ങിയ പൊടികൾ ചേർത്താണ് അത് ഉണ്ടാക്കിയത് എന്ന് ലീലിയോട് പറഞ്ഞു. എല്ലാ ദിവസവും നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കണം നീ. അതിൻ്റെ ചേരുവകളിൽ അമ്മായിയമ്മയ്ക്ക് മാത്രമായി ഈ മരുന്ന് ചേർക്കണം. ആർക്കും ഒരിക്കലും നിന്നെക്കുറിച്ച് സംശയം തോന്നാതിരിക്കാനായിട്ട് അമ്മയോട് വളരെ സ്നേഹത്തിൽ മാത്രം പെരുമാറണം. അവരുമായി തർക്കിക്കുകയോ വഴക്കുകൂടുകയോ അരുത്. സ്വന്തം അമ്മ പറയുന്നതായി കണക്കാക്കി ക്ഷമിച്ചേക്കുക. അവർ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തേക്ക്. ആദരവോടെ ബഹുമാനത്തോടെ മാത്രം അവരോട് സംസാരിക്കണം. ഈ മരുന്നിൻ്റെ ഫലം സാവധാനം വന്നോളൂ. നിന്റെ ദുരവസ്ഥകൾ എന്നേക്കുമായി മാറിപ്പോവുകയും ചെയ്യും. ലീലി വെരി ഹാപ്പി. ഹുവാങ് പറഞ്ഞത് അക്ഷരം പ്രതിപാലിച്ചു. ദിവസങ്ങളും ആഴ്ചകളും വേഗം കടന്നുപോയി. ലീലി അമ്മയ്ക്ക് എന്നും നല്ല ടേസ്റ്റിയായ ആഹാരം ഉണ്ടാക്കി കൊടുക്കും, കൂടെ മറ്റേ മരുന്നും ചേർക്കും കേട്ടോ. പിന്നെ അവരെ സ്നേഹത്തോടെ പരിചരിക്കും, എന്തു പറഞ്ഞാലും അനുസരിക്കും. ഉള്ളിലെ പ്രതീക്ഷ അവരുടെ അന്ത്യമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അമ്മായിയമ്മയ്ക്കും മരുമകളോട് വലിയ കാര്യം. ഇങ്ങനെ ഏകദേശം 6 മാസത്തോളം കടന്നുപോയി. വീട്ടിലെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വന്നതായി ലീലിക്ക് തോന്നി തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹം കവിഞ്ഞൊഴുകുന്നത് പോലെ സ്വന്തം മകളെപ്പോലെ തന്നെ അവളെ കാണുന്നു. ഒരിക്കലും അവർ തമ്മിൽ വഴക്കിടുന്നില്ല. അമ്മയുടെ ആജ്ഞാപിക്കുന്ന സ്വഭാവവും കുറ്റം കണ്ടുപിടിക്കുന്ന ശീലവുമൊക്കെ ഓർമ്മകൾ മാത്രമായി. ലീലിയുടെ ഭർത്താവിനായിരുന്നു ഏറ്റവും സന്തോഷവും സമാധാനവും. അമ്മയും ഭാര്യയും ഇത്രയും സ്നേഹത്തോടെ പരസ്പര ധാരണയോടെ കഴിയുന്നതിൽ അയാൾ അകമഴിഞ്ഞ് സന്തോഷിച്ചു. അതിനു പുറകിലുള്ള രഹസ്യം പുള്ളിക്കാരൻ അറിയില്ല, പാവം. ഓക്കെ, ഒരു ദിവസം ലീലി വീണ്ടും ആ വൈദ്യനെ കാണാൻ പോയി. ഹുവാങ്ങിനെ ചെന്നത് പക്ഷെ വലിയൊരു സങ്കടം പറയാനായിരുന്നു. വിഷമരുന്നുകൾ കഴിച്ച് അമ്മ മരിക്കാതിരിക്കാൻ സഹായിക്കണമെന്ന് പറയാൻ. ആഹാരത്തിൽ അത് കലർത്തുന്ന പരിപാടി കുറച്ച് നാളുകളായി പുള്ളിക്കാരി ഉപേക്ഷിച്ചത്രേ. പുറത്ത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മിണ്ടാതിരുന്നു. ഇനി അങ്ങ് തന്നെ പരിഹാരം കാണണം എന്ന് ഹുവാങ്ങിനോട് കരഞ്ഞപേക്ഷിച്ചു. തനിക്ക് അവരിപ്പോൾ സ്വന്തം അമ്മ തന്നെയാണെന്നും അവർക്ക് താൻ മകളാണെന്നും പറഞ്ഞ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഏങ്ങിക്കരഞ്ഞു. ഹുവാങ് പക്ഷേ ചിരിച്ചതേയുള്ളൂ അത് കണ്ടിട്ട്. യെസ്, നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. അദ്ദേഹം കൊടുത്തത് വിഷമൊന്നും ആയിരുന്നില്ല. മോളെ, വിഷമുണ്ടായിരുന്നത് നിന്റെ മനസ്സിലായിരുന്നു, നിന്റെ അമ്മായിയമ്മയുടെ പ്രവൃത്തികളിലായിരുന്നു. അതിപ്പോൾ മുഴുവനായും മാറിയല്ലോ. ഇനി ഈ സ്നേഹം ഇതുപോലെ നിലനിർത്തിയാൽ മതി, സന്തോഷമായിട്ട് പോയിക്കോളൂ കേട്ടോ. കഥ സിമ്പിൾ, ഏറെക്കുറെ ഊഹിക്കാവുന്നതുമാണ്. സർപ്രൈസ് ഒന്നും തോന്നി കാണില്ല. പക്ഷേ ഇതിലെ മെസ്സേജ് വെരി പവർഫുൾ. നമ്മളെല്ലാവരും തന്നെ സ്നേഹവും ആദരവും സഹകരണവും പ്രതീക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നുകൂടി ഓർക്കണം. ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മറുവശത്തുള്ളവരും ആഗ്രഹിക്കുന്ന സംഗതികൾ തന്നെയാണ് എന്ന ബോധ്യമുണ്ടാകണം. അതേപടി പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ കുറവുകളാണ് നമ്മുടെ ഓരോ ബന്ധങ്ങളിലും അലോസരങ്ങളും അനിഷ്ടങ്ങളും ഉരസലുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓഫ് കോഴ്സ് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മനുഷ്യർക്കിടയിൽ, അത് സ്വാഭാവികമല്ലേ. അതിനെയെല്ലാം ദുർബലമാക്കുന്ന, അവയെ ഇല്ലാതാക്കുന്ന വികാരമാണ് പരസ്പര സ്നേഹം. അതെ, ഏത് ബന്ധങ്ങളിലും ആ അടിത്തറ, സ്നേഹം എന്ന അടിത്തറ വളരെ സ്ട്രോങ് ആയി തന്നെ ഉണ്ടാകട്ടെ എല്ലാവരിലും. യെസ്, അങ്ങനെ തന്നെ ആകട്ടെ. ഒപ്പം സ്നേഹത്തോടെ ഒരു ഗുഡ് ബൈയും പറഞ്ഞ് നമുക്ക് ഇന്നത്തേക്ക് പിരിയുകയും ആവാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു ദിവസത്തിനുള്ള സ്നേഹാശംസകളോടെ ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട്ട് സൈനിങ് ഓഫ് ഫ്രം പെറ്റ് കോഫി.

ഹായ് ഹലോ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് 8:30 യാത്രാവിശേഷങ്ങളും അപ്ഡേറ്റ്സുമായി സവാരി ടൈം കേൾക്കാം. 10 വാട്സപ്പിൽ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വാട്സപ്പ് 11 ചാർട്ട് ബേസ്റ്റീസ്. 12 നിങ്ങളുടെ ചോയ്സുമായി എത്തുന്ന യുവർ ചോയ്സ്. 2:30 NCERT സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ് കേൾക്കാം. വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 6:30 മുതൽ കേൾക്കാം ICC വുമൺ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. 10 കേൾക്കാം അരികെ. അല്പസമയത്തിനകം കേൾക്കാം കടുങ്ങല്ലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഫൗസിയ മൻസൂർ തിരഞ്ഞെടുത്ത ഒരു പിടി ഗാനങ്ങളുമായി ലിസ്ണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: ഹായ്, ഹലോ, നമസ്കാരം. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിലേക്ക് സ്വാഗതം. നിത്യസുന്ദര ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കടുങ്ങലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഫൗസിയ മൻസൂർ തിരഞ്ഞെടുത്തയച്ച മണവാട്ടി മൊഞ്ചുള്ള ഒരുപിടി ഗാനങ്ങളാണ്. അപ്പോൾ കൂടെയുണ്ട് റെയിൻബോ ആർജെ രാജൻ സോമസുന്ദരം.

ഹായ് ലിസണേഴ്സ്, ചോയ്സ് സ്വാഗതം. കൊച്ചി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കടുങ്ങലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഫൗസിയ മൻസൂർ തിരഞ്ഞെടുത്തയച്ച മണവാട്ടി മൊഞ്ചുള്ള ഒരുപിടി ഗാനങ്ങളാണ്. അപ്പോൾ കൂടെയുണ്ട് റെയിൻബോ ആർജെ രാജൻ സോമസുന്ദരം. അപ്പോൾ ആദ്യ ഗാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, കെട്ടിയോൻ്റെ പേര് പോലും കെട്ടിയോൾ പറയരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ആമിന പട്ടാളത്തിൽ പോയ കെട്ടിയോനെ കാത്തിരുന്നു. 7 വർഷത്തോളമായപ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഉമ്മയും കൂട്ടരും അവൾക്ക് താല്പര്യമില്ലാത്ത ഒരു കല്യാണത്തിന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവളെ വളരെയേറെ ഇഷ്ടത്തോടെ നോക്കിക്കണ്ട ഖാദർ മുതലാളിയെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചത്. പിറ്റേ ദിവസം തന്നെ ഇബ്രാഹിം ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. നാട്ടുകാർ പറഞ്ഞു കേട്ട കഥ നേരിൽ കണ്ട ആകെ അയാൾ ഇല്ലാതായി നിന്നുപോയി. അങ്ങനെ മറ്റൊരു ദിവസം അവളെക്കുറിച്ചുള്ള ചില പഴയ മധുരസ്മരണകൾ അവനിലേക്ക് ഒഴുകിയെത്തുന്നു. താഴെ പരന്ന് മെല്ലെ ഒഴുകുന്ന കല്ലായിപ്പുഴ, ബ്ലൗസും മുണ്ടും തൂക്കുകമ്മലും ഒക്കെ അണിഞ്ഞ കൂട്ടുകാരി ജാനുവിൻ്റെ കൂടെ മാപ്പിള മുഞ്ചത്തിയായി വേഷമിട്ട് ആമിനിയും, കല്ലായിപ്പുഴയെ മണവാട്ടിയാക്കി സങ്കല്പിച്ച് ആടിപ്പാടുകയാണ്. ആമിനിയായി ജയഭാരതി, ജാനുവായി KPC ലളിത, ഇബ്രാഹിമായി വേഷമിട്ട് പ്രേം നസീർ. ചിത്രം യൂസഫ് അലി കേച്ചേരി നിർമ്മാണവും സംവിധാനവും ഗാനരചനയും നിർവഹിച്ച ചിത്രം മരം. സംഗീതം ദേവരാജൻ, ഈ ഗാനം പാടിയത് P. സുശീലയും P. മാധുരിയും ചേർന്ന്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

1964 മണവാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി ദേവരാജന് സംഗീതം പകർന്ന് എ എം രാജ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഷ മണവാട്ടിച്ചയിലുള്ള ഒരു പിടി ഗാനങ്ങൾ. യാദൃശ്ചികമായി വന്നതാണോ എന്നറിയില്ല, മരം എന്ന ചിത്രത്തിന്റെ ഗാനസന്ദർഭവുമായിട്ട് സാമ്യമുള്ള മറ്റൊരു ഗാനം. ബീഡി തെറുപ്പുമായി മകനോടൊപ്പം ഭർത്താവിന്റെ വരവിനായി 9 വർഷത്തോളം കാത്തിരുന്ന പാത്തുമ്മ, അവരുടെ അനുജത്തി ബി വി അവരുടെ കൂടെ തന്നെ കഴിയുന്നു. കൊച്ചിയിൽ നിന്ന് വന്ന മമ്മദ് കാക്കയുടെ മകൻ മൊയ്തുട്ടിക്ക് ഈ അനുജത്തി ബി വി എന്ന പേരുകാരിയെ വളരെ ഇഷ്ടമാകുകയാണ്. പാത്തുമ്മ ഈ ലോഹ്യത്തെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ നായകൻ പറയുന്നുണ്ട് താൻ പോയി അടുത്ത വെള്ളിയാഴ്ച മെഹറുമായി വരാം. എന്നാൽ പൂർവ്വാനുഭവങ്ങൾ വെച്ച് ഇളയപ്പൻ അവർക്ക് മറ്റൊരു വിവാഹം നിശ്ചയിക്കുകയാണ്. വേദനയോടെ ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പാട്ടുമായി കൂട്ടുകാരികളും ഒപ്പമുണ്ട്. ഇതേസമയം കാളവണ്ടിയിൽ നായകൻ അവൾക്കുള്ള മെഹറുമായി എത്തുന്നു. 14 രാവ് എന്ന ചിത്രത്തിൽ രവി മേനോൻ, ഊർമിള എന്നിങ്ങനെ അഭിനേതാക്കൾ ദൃശ്യത്തിൽ നിറയുമ്പോൾ 1979 പൂച്ചൽ ഖാദർ രചിച്ച് കെ രാഘവൻ സംഗീതം പകർന്ന് എരഞ്ഞോളി മൂസ ഫസീല എന്നിവർ ചേർന്ന് പാടിയ ഗാനം

0: News, views, entertainment.
1: This is
0: Mindvoice 107.5.

1963 പി ഭാസ്കരൻ രചിച്ച് ഡോക്ടർ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ സംഗീതം പകർന്ന യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അനാഥനായി പോയ ബാലൻ രാരിച്ചൻ ചെന്നെത്തിയത് കാപ്പിക്കട നടത്തുന്ന ബിയാത്തുമ്മയുടെ വീട്ടിൽ. അവരുടെ മകൾ ഖദീജയും ഉണ്ട് അവരോടൊപ്പം. ചുരുക്കി പറഞ്ഞാൽ അവൻ അവിടെ ഒരു ഉമ്മയെയും ഇത്തയെയും കിട്ടി. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഖദീജയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹത്തിന് നിന്നു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വിഷമിച്ച് കട്ടിലിൽ ഇരിക്കുമ്പോഴാണ് രാരിച്ചൻ ഖദീജയുടെ കൂട്ടുകാരികളെക്കൊപ്പം കൂട്ടി വന്നിട്ട് ദേ മണവാളൻ വന്നു എന്ന് പറഞ്ഞ് കളിയാക്കി തുടങ്ങുന്നത്. സാരി ഉടുത്ത ഒരു കൂട്ടുകാരിയും കൂടെ മാപ്പിള വേഷത്തിൽ എത്തിയിരിക്കുന്ന മൂന്ന് കൂട്ടുകാരികൾ ചേർന്ന് പാട്ട് തുടങ്ങിയായി. ഇടയ്ക്ക് ഖദീജ അവളുടെ നീരസം അവരോട് കാണിക്കുന്നുണ്ട്. ചെണ്ട കൊട്ടുന്നതിന്റെയും നാദസ്വരം വായിക്കുന്നതിന്റെയൊക്കെ അംഗ്യം കാണിച്ച് രാരിച്ചനും ഒപ്പം കൂടെയുണ്ട്. 1956 പി ഭാസ്കരൻ രചിച്ച്, കെ രാഘവൻ സംഗീതം പകർന്ന് ശാന്താ പി നായരും ഗായത്രി കൃഷ്ണനും രാരിച്ചൻ എന്ന പൗരൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രാരിച്ചനായി മാസ്റ്റർ ലത്തീഫ്, കുട്ടിയെടുത്തി വിലാസിനിയായി ഖദീജ, ഖദീജയായി കുട്ടിയെടുത്തി വിലാസിനി. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മൂന്ന് ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. നാലുപേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
1: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ടിബി മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മൂന്ന്

0: ദിവസത്തെ യു കെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു കെ സന്ദർശനവേളയിൽ യു കെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി യു കെ ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11 ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 10 കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 മറ്റ് 14 ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമാ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 2 വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ

0: ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറേ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിന് വേണ്ടി 1979-ൽ പി ഭാസ്കരൻ രചിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അപ്പൊ ഒരു തിരുത്ത് പറയാനുണ്ട് കേട്ടോ. രാജിച്ചൻ എന്ന പൗരനിൽ കുട്ടിയെടുത്തി വിലാസിനെ അഭിനയിച്ചിട്ടില്ല. അതിൽ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായിട്ടുള്ള കുട്ടി എന്താണ് വിലാസിനെയാണ് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തിരുത്തിയ ശ്രോതാവിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ സമയം നോക്കുമ്പോൾ 7 മണി കഴിഞ്ഞ് 39:08 ആയിട്ടുണ്ട്. ഫൗസിയ മൻസൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും, ക്ഷമിക്കണം, കടുങ്ങല്ലൂരിൽ നിന്നും തിരഞ്ഞെടുത്തയച്ച ഒരു പിടി ഗാനങ്ങളാണ് മണവാട്ടി മുഞ്ചുള്ള ഒരു പിടി നിത്യസുന്ദര ഗാനങ്ങൾ. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പൊരുതിയ മമ്മൂട്ടിയും കൂട്ടുകാരനും ഒളിവിലാണ്. കൂട്ടുകാരന്റെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് മമ്മൂട്ടി നസീബയെ കാണുമായിരുന്നു. അങ്ങനെ ഒരു മലയുടെ മുകളിൽ അവർ ഒളിച്ച് കണ്ട് വർത്തമാനം പറഞ്ഞ സമയത്താണ് പോലീസുകാർ വളഞ്ഞ് അയാളെ പിടിയിലാക്കുന്നത്. അപ്പോൾ ജയിലിൽ കഴിയുന്ന സമയത്ത് ബന്ധനസ്ഥനായി കഴിയുമ്പോൾ അയാളുടെ നീണ്ട മയക്കത്തിനിടയിൽ അയാൾ സ്വപ്നം കാണുകയാണ്. ഒത്തൊരുമിച്ച് കണ്ടിരുന്ന ആ മലമുകളിൽ അവർ ഒരുമിച്ചുണ്ട്. കറുത്ത നേരിയ തട്ടൻ തലയിലിട്ട് കറുത്ത വളകളണിഞ്ഞ് നബീസ പാടുകയാണ്. കുറ്റിത്താടി വളർന്നിരിക്കുന്നു നായകൻ്റെ. ഫുൾ സ്ലീവ് ഷർട്ട് മടക്കി വെച്ച് വെറുതെ നിലത്തങ്ങിയിരുന്ന് പാട്ട് ആസ്വദിക്കുകയാണ്. മൂലധനം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായി വേഷമിട്ട് പ്രേം നസീർ, നബീസിയായി ജയഭാരതിയും. 1969-ൽ പി ഭാസ്കറിൻ്റെ വരികൾക്ക് ദേവരാജൻ്റെ സംഗീതം. പാടിയത് പി സുശീല.

0: സ്വാഗതം കുജി. ഫൗസിയ മൻസൂർ, കടുങ്ങല്ലൂർ. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി ഗാനങ്ങൾ അയക്കണമെന്ന് ഓർക്കുന്നു. ഹസിൻ്റെ ഉമ്മച്ചിയുടെയും വാപ്പിച്ചിയുടെയും 50th വാർഷികം, മാർച്ച് 21st. അതിന് അയക്കണമെന്ന് ഓർത്തിട്ട് നടന്നില്ല. എന്നാലും ഈ ഗാനങ്ങൾ കേൾക്കണമെന്ന ഒരാഗ്രഹം, ഇത് പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഗാനങ്ങൾ ചുവടെ ചേർക്കുന്നു എന്ന് എഴുതി അയച്ച ലിസണർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: പാട്ടുകളൊക്കെ കേട്ട് എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട്, മഴയാണോ?
1: കണ്ടോ,
0: സ്വാഗതം കുജിക്ക് അങ്ങ് ക്ലിയർ ആയി, മാറി നിൽക്കുകയാണ് മഴയൊക്കെ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ.
1: പാട്ടുകള് നല്ല രീതിയിൽ അവതരിപ്പിച്ച രാജൻജി, പിന്നെ പാട്ട് എടുത്തതിന് റെയിൻബോയ്ക്കും ഒക്കെ താങ്ക്സ് പറയണേണ്.
0: ഒരുപാട് സന്തോഷം. ഇപ്പൊ എന്താണ്, ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് പിള്ളേരുണ്ട്. ഉമ്മച്ചിയും അവിച്ചിക്കാടെ വീട്ടിലാണ്.
0: അതെല്ലേ.
1: വന്നിട്ടുണ്ടായിരുന്നു.
0: അപ്പോ ഈ മാർച്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നോ?
1: മാർച്ചില് ഉമ്മച്ചിയുടെ വാസിയുടെ വെഡിങ് ആണ്, 50th വാർഷികമായിരുന്നു. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ. പിന്നെ ഇന്നലെ ഇക്കാടെ ഇത്താടെയും വെഡിങ് ആണ്.
0: ശരി ആണല്ലേ. ഓക്കെ ഓക്കെ. അവരുടെ പേരൊക്കെ ഒന്ന് പറയൂ.
1: സിറാജുദ്ദീൻ റസിയ, ഇക്കാടെ ഇത്താടേം പേര്. പിന്നെ ഉമ്മച്ചിയുടെ വാർച്ചിടേം ജയിലൊന്നും സഫിയ എന്നാണ്. പിന്നെ ഇന്ന് എന്റെ ഇത്താടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പക്ഷെ ഇട്ടിന്നില്ല. 9 വർഷമായി എന്നെ വിട്ടുപോയിട്ട്, ഞങ്ങളെ വിട്ടുപോയിട്ട്.
0: ആണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ അപ്പോ പാട്ടുകൾ എന്തായാലും നമുക്ക് ആശംസയായിട്ട് അവർക്ക് കൊടുക്കാം അല്ലേ?
1: കൊടുക്കാം.
0: പിന്നെ എന്തൊക്കെയാണ്?
1: ഇക്കാടെ ആണ്ട് നാളെയാണ്.
0: അതെയല്ലേ.
1: വിഷമം, ഒത്തിരി വിഷമം ഉള്ളിലുണ്ട്.
0: അതെ അതെ.
1: എന്നാലും ഇത് കേട്ടപ്പോ ഒത്തിരി സന്തോഷം.
0: അതെ അതെ. എന്തായാലും
1: ഒരുമിച്ച് വന്നേക്കണം.
0: ഒരുപാട് നല്ല പാട്ടുകൾ കാണാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. കാണുന്നുണ്ടാവല്ലോ അല്ലേ? അപ്പോ
1: ജലീതിയുടെയൊക്കെ നല്ല അവതരണമാണ്, കൂടുതല് സിനിമയെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക്
1: അവതരിപ്പിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്.
0: അല്ല, നമ്മള് നിത്യ സുന്ദരമായിട്ടുള്ള ഈ ഗാനങ്ങളൊക്കെ നമ്മളതിന്റെ തിരഞ്ഞു പോകുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ എല്ലാം ശ്രമങ്ങളും, എത്ര നമ്മൾ അക്കാലത്ത് ഇത്രയും മനോഹരമായിട്ടൊക്കെ അത് ചെയ്തു വെക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ഓർമ്മകളൊക്കെ നമുക്ക്, പലരും അത് പങ്കുവെക്കുന്നുണ്ട്, ഇങ്ങനെ അവരുടേതായിട്ടുള്ള ഓർമ്മകൾ, ഇങ്ങനെ ഓരോ ചിത്രങ്ങളും കണ്ട ഓർമ്മകൾ അതിങ്ങനെ പങ്കുവെക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം.
1: എല്ലാവർക്കും വേണ്ടിട്ട്, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്, സ്വപ്നക്കൂട് റെയിൻബോ, പിന്നെ കൂട്ടായ്മ, പിന്നെ എന്റെ എല്ലാ റെയിൻബോ ഫ്രണ്ട്സിനും സ്കൂളിലെ ഫ്രണ്ട്സിനും വീട്ടിലെ ഫാമിലി, ചന്തപ്പറമ്പിൽ ഫാമിലി, അണിക്കാട ഫാമിലി, എന്റെ ഫാമിലി, വെള്ളിക്കുഴി ഫാമിലി, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ആണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനും, പ്രത്യേകിച്ച് ജലീൽജി, രാജൻജി, പിന്നെ എല്ലാവർക്കും അങ്ങനെ കിരൺജി, ശരത്ജി, എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവരെയും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരുടെ അവതരണങ്ങളും ഓരോരോ രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്.
0: സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. എല്ലാവരും അറിയിക്കുന്നതാണ്. നമുക്ക് ഈ പ്രസംഗത്തിനൊക്കെ ഒടുവിൽ പറയുന്ന പോലെ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, അതാണ് അതാണ്, സമയം പരിമിതമാണല്ലോ. ഓക്കെ, പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് പാടാന്ന് വെച്ചാൽ അങ്ങനെ പാടാറില്ല.
0: ഇല്ല അല്ലേ.
1: എന്റെ ഇഷ്ടത്തിന് എനിക്ക് കേൾക്കാൻ വേണ്ടി പാടും,
0: മാത്രമായിട്ട് പാടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ.
1: നോക്കട്ടെ ഒന്ന്.
0: എന്നാ ഒരു രണ്ട് വരി പെട്ടെന്ന് ആയിക്കോട്ടെ.

0: ആഹാ, കൊള്ളട്ടെ, നന്നായിട്ടുണ്ട്.
1: എന്നാ എന്റെ ഒരു ഇഷ്ടം,
0: അതെ, നമുക്ക്
1: ശ്രോതാക്കളെ
0: നമ്മൾ
1: അറിയില്ല,
0: നമ്മുടെ ഇഷ്ടം നമുക്ക് തന്നെ കേൾക്കാനും മാത്രമല്ല, അത് എല്ലാവരും കൂടി കേൾക്കട്ടെ. ഇപ്പൊ പാട്ടൊക്കെ നമ്മളെപ്പോഴും പാടുക, നമുക്കിപ്പോ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആരുടെയും അനുവാദം വേണ്ട, അതിനൊരു ചമ്മലും നമുക്ക് ആവശ്യമില്ല അല്ലേ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടി, പാട്ടിന് ഒരുപാട് സന്തോഷം. അപ്പൊ ബാക്കി പാട്ടുകൾ കൂടി വരുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു നല്ല ദിനമായിരിക്കട്ടെ. എന്തെങ്കിലും സ്വാഗതം കുച്ചിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് വന്നതിന്റെ വീട്ടിൽ? ഇല്ല. ഓ, അതെല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി.
1: എല്ലാവർക്കും എന്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ട ഇക്ക ഹസ്ബൻഡ് മക്കള് ഉമ്മച്ചി വാപ്പച്ചി എല്ലാവർക്കും വേണ്ടിട്ട് എന്റെ എല്ലാവർക്കും വേണ്ടിട്ട്.
0: അതെ അതെ,
1: ഡെഡിക്കേറ്റ് ചെയ്യുന്ന എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബാക്കി പാട്ടുകൾ കേൾക്കാം.
1: കഴിഞ്ഞ സർ ഫൗസിയുടെ പാട്ട് വന്ന് എന്റെ പാട്ടുകളാന്ന് ഓർത്ത് കുറെ പേര് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു.
0: അത് ശരി ശരി,
1: അതെ അല്ലേ, ശ്രോതാവിന്റെ ആയിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും കേൾക്കാം, കേട്ടുകൊണ്ടേ ഇരിക്കൂട്ടോ.
1: ഓക്കെ, താങ്ക് യു.

കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിന് വേണ്ടി 1965 വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി എല്ലാർ ഈശ്വരിയൻ സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. മണവാട്ടി മുഞ്ചുള്ള ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനം ഏതാണ് എന്നും കൂടി പങ്കുവയ്ക്കാൻ നമുക്ക് റെയിൻബോ ആഗ്രഹിക്കുന്നുണ്ട്. റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ നിങ്ങളുടെ ആ ഇഷ്ടഗാനം അതുകൂടി അറിയാനുള്ളൊരു കൗതുകം റെയിൻബോ ഒക്കെയുണ്ടല്ലേ. നാട്ടിലെ പ്രമാണി ഗോപാലക്കുറുപ്പും അയാളുടെ കാര്യസ്ഥന്റെ മകൻ ഗോവിന്ദന്റെ മകൻ സുരേന്ദ്രൻ വലിയ ശത്രുതയിലാണ്. അപ്പം ആ ഒരു പോരാട്ടത്തിനൊടുവിൽ ഒരു പന്തയം വെച്ചതിനെ തുടർന്ന് ഏറെ നാടകീയമായിട്ട് അയാളുടെ ധിക്കാരിയും എടുത്തുചാട്ടക്കാരിയുമായ രാധ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ മണിയറിൽ വെച്ച് അവൾ അയാളോട് പറയുന്നുണ്ട്, ബലാത്കാരമായി എന്നെ വിവാഹം ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനാകില്ല എന്ന് രാധ പറയുകയാണ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ താൻ എന്നെ വിവാഹം ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, മനസ്സുകൊണ്ട് എന്നെ എന്ന് അംഗീകരിക്കാൻ സാധിക്കും, അന്നേ ഞാൻ നിന്റെ ഭർത്താവാകൂ എന്ന് പറഞ്ഞ് മുറിവിട്ട് ഇറങ്ങുകയാണ് നായകൻ. വീടിനോട് ചേർന്ന താമരക്കുളത്തിൽ ചന്ദ്രബിംബം നിഴലിക്കുന്നു. മുല്ലപ്പൂ ചൂടി വിവാഹ പട്ടുസാരിയും അണിഞ്ഞു തന്നെ മുറിയിൽ ഉറങ്ങാതെ വേദനയും കണ്ണീരുമായി രാധയായി ജയഭാരതി വരൻ്റെ വേഷം മാറാതെ നിലാവിനെ നോക്കി തൻ്റെ അവസ്ഥ കൂടി പാടുകയാണ് നായകൻ പ്രേംനസീർ. 1977 യൂസഫലി കേച്ചേരി രചിച്ച ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് 2 ലോകം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം

1961 കണ്ടം ബെച്ചക്കൗട്ട് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം പകർന്ന പീലീലിയും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. നീളെ പരന്നുകിടക്കുന്ന കായൽ, വഞ്ചിയിൽ ചുവന്ന ബ്ലൗസും ധരിച്ച് കൈലി മുണ്ടെടുത്ത് കഴുത്തിൽ ഇറുകനെ കിടക്കുന്ന കറുത്ത മാലയും അണിഞ്ഞ ദേവി, ഒരു നീല ഷർട്ടും കൈലിയും ധരിച്ച നായകൻ മുരളിയും കൂടെയുണ്ട്. അതിനോടൊപ്പം തന്നെ മിടുക്കനായ ഒരു ആൺകുട്ടിയും. കക്കവാരാൻ പഠിപ്പിക്കുന്ന ദേവി ഇടയ്ക്ക് അവനെ കായലിലിറങ്ങി അത് ചെയ്യാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. തുഴഞ്ഞു നീങ്ങവേ ദൂരെ രണ്ട് പാറകൾ കണ്ടു. മാസ്റ്റർ അരവിന്ദ് ചെയ്യുന്ന കഥാപാത്രം അപ്പോൾ പറയുന്നുണ്ട്, അവിടെ വലിയ അടിയൊഴുക്കുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകണ്ട എന്നൊക്കെ. അങ്ങനെ രാജാവിന്റെ മകൾ മണവാട്ടി പാറയായിരുന്നു ചെറിയ പാറ, വലുത് അവളുടെ കാമുകൻ മണവാളൻ പാറയും. അപ്പൊ ദേവി സ്ഥിരം പാടാറുള്ള കഥയാണ് ഈ പാട്ട്. മുരളിയായി രഘുവരൻ, ദേവിയായി നടി രോഹിണി. 1982 പി ഭാസ്കരൻ രചിച്ച കെ വി മഹാദേവൻ സംഗീതം പകർന്ന് കക്ക എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

അങ്ങനെ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്ന് തിരഞ്ഞെടുത്തയച്ച ഒരുപടി മണവാട്ടി മൊഞ്ചുള്ള ഗാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിച്ചത്. ഇനി നാളെ രാവിലെ കേൾക്കാം 7 മണിക്ക് ജ്യോതി സുരേഷ് ആലങ്ങാട് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ജ്യോതി സുരേഷ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായി രാവിലെ 7 മണിക്ക് ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി.

ഇനി വരുന്നു 1983-ൽ ബെൽറ്റുമത്തായി എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ, ഉണ്ണി മേനോൻ, കെ പി ബ്രഹ്മാനന്ദൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 31:16 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമുക്കുള്ളത്. സഹകരണ അക്കാദമിയുടെ നിയന്ത്രണത്തിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിൽ എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളായിട്ട് സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിലുള്ള ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവിലേക്ക് AICTE UGC നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നാളെ, അല്ല ക്ഷമിക്കണം, 27/6/2026 രാവിലെ 10 മണിക്കാണ് കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുണ്ട്, 0482225506. 0482225506. ആലപ്പുഴ ജില്ലയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായിട്ട് +2 VHSE പഠനത്തിനോടൊപ്പം 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിന് ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതിയിലേക്ക് പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് B+ കുറയാത്ത ഗ്രേഡ് വാങ്ങി പാസ്സാകുന്ന SSLC തത്തുല്യ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയത്തിൽ 10-ാം ക്ലാസ്സിൽ യഥാക്രമം A2 A ഗ്രേഡുകൾ നേടി വിജയിച്ചിട്ടുള്ള CBSE ICSE വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. അർഹതയുള്ള വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സാക്ഷ്യപത്രം, വരുമാന സാക്ഷ്യപത്രം, 10-ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്, ഇപ്പോൾ +1 പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിന് പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, വകുപ്പ് അംഗീകരിച്ച സ്ഥാപനമായിരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിവ സഹിതം ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി August 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0477225254.

0: 2 2 5 2 5 4 8. ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തി വരുന്ന ഹെവി എക്യുപ്മെന്റ് ഓപ്പറേഷൻ HEO കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്രെയിൻ, എക്സ്കവേറ്റർ, ഫ്രണ്ട് എൻഡ് ലോഡർ, ഫോർക്ലിഫ്റ്റ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. 10ാം ക്ലാസ് പാസ്സായ ലൈറ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 35 വയസ്സാണ്. വിശദാംശങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ, fact.co.in, fact.co.in. ഫോൺ നമ്പറുണ്ട് 0484-256-7544. ഒരിക്കൽ കൂടി ഫോൺ നമ്പർ പറയാം, 0484-256-7544. ഇടുക്കി ജില്ലയിൽ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള സർക്കാർ ITIകളിൽ റെഗുലർ സ്കീമിലുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പോർട്ടൽ ITAdmission.kerala.gov.in എന്ന പോർട്ടൽ വഴിയും DET.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് വഴിയും 30 June വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വെബ്സൈറ്റിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ലഭ്യമാണ് കേട്ടോ. അപേക്ഷകന്റെ ആധാറുമായി ലിങ്ക് ചെയ്തതോ ചെയ്യാവുന്നതോ ആയ ഒരു മൊബൈൽ ഫോൺ നമ്പറും സ്വന്തമായി ഇമെയിൽ വിലാസവും നൽകേണ്ടതായിട്ടുണ്ട്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിനോടൊപ്പം അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ ഒറിജിനലുകളും സഹിതം സമീപത്തെ ഗവൺമെന്റ് ITIയിൽ എത്തി July 3 മുമ്പ് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കണം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷയിൽ 2026 August 1 14 വയസ്സ് തികഞ്ഞിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അനുയോജ്യമായ ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഫീസ് വരുന്നത് 100 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0468-2722216. ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും. ഇനി കേൾക്കാം.
1: On the move, let's crew. Savari time is live.

ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 15 സെക്കൻഡ്. ഇനി 10 മണി വരെ നമുക്ക് സവാരി ടൈമിന്റെ സമയമാണ്. ഇപ്പോൾ യാത്രാ വിശേഷങ്ങൾ, യാത്ര അപ്ഡേറ്റ്സ്, വഴിയൊക്കെ എങ്ങനെയാണ്, അവസ്ഥകളൊക്കെ, യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് 10 മണി വരെ കൂടെ ചേരാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 90കൾക്ക് ശേഷമുള്ള ഒരു ഇഷ്ട ഗാനവും കൂടി ആവശ്യപ്പെടാനുള്ള സമയമാണ് 10 മണി വരെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242810 0484242810. സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 45:39 സവാരി ടൈമിൽ ആദ്യ കോളർ ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്? അനീഷ്. എറണാകുളത്താണ് ഇപ്പോ ഉള്ളത്? യാത്ര എങ്ങോട്ടാണ്?
1: കൊല്ലത്തേക്കാണ് യാത്ര. കൊട്ടാരക്കര വഴിയാണ്. കൊട്ടാരക്കരയിലേക്കാണ് യാത്ര.
0: ആണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് വിശേഷം? എന്തെങ്കിലും യാത്രക്ക് ഒരു സ്പെഷ്യൽ ഇതുണ്ടോ?
1: സുഹൃത്തുക്കളുണ്ട്.
0: അതെല്ലേ. ഇപ്പൊ നിലവിൽ ഇപ്പൊ എവിടെ എത്തി? ആലുവ മുട്ടത്തെത്തി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? സുഖകരമാണോ? ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? ആണല്ലേ. ഓക്കെ. അപ്പൊ
1: ഇപ്പൊ
0: മെമു ട്രെയിന് യാത്ര ചെയ്യാനായിട്ട് ഇവിടുന്ന് അങ്ങനെ പ്ലാൻ ചെയ്താണ് പോണത് അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയുണ്ടോ ഇപ്പോ? ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ. അപ്പൊ ബിച്ചു തിരുമല എഴുതി, എസ് ബാലകൃഷ്ണൻ സംഗീതം പകർന്ന് 1990 ശ്രീകുമാറും എം ജി ശ്രീകുമാർ സംഘവും ചേർന്ന് പാടിയ ഗാനം അല്ലേ. ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ സൗഹൃദങ്ങളെല്ലാം ഇങ്ങനെ ഒരു കുടക്കീഴിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആസ്വദിച്ച്. അതെ അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. എല്ലാവരും സന്തോഷമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സൗഹൃദവും ഒക്കെ ഇങ്ങനെ പങ്കുവച്ച് ഇങ്ങനെ ഒരു കുടക്കീഴിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉന്നം മറക്കാതെ തെന്നാതെ പറന്ന് പൊന്നും കിനാക്കളും ഒന്നിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ട് വരുന്നുട്ടോ. ഓക്കെ.

0: അങ്ങനെ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റും 37 സെക്കൻഡുമായിട്ടുണ്ട്. സവാരി ടൈമിൻ്റെ യാത്രയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈമിൽ കയറി കൂടാനായിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്താൽ മതി. 0484242481. അപ്പോൾ രണ്ടാമത്തെ സവാരിക്കുള്ള ആൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആളൂർ. ഷീല അശോകൻ അല്ലേ? എന്ത് ചെയ്യുന്നു? പോണു അല്ലേ? ഓക്കെ, യാത്രയിലാണോ?
1: വഴിയേ ഉള്ളൂ
0: അല്ലേ? അപ്പൊ അങ്ങനെ ജോലിക്ക് പോവുകയാണ്. അപ്പൊ എത്ര മണിക്ക്

0: കേറണം അവിടെ ജോലിക്ക്?
1: 9 മണിക്ക്.
0: 9 മണിക്ക്?
1: ഒമ്പതേ
0: ഇനി 2 മിനിറ്റേ ഉള്ളൂ 9 മണിക്ക്. ആണല്ലേ എത്തി? അപ്പൊ ഏകദേശം എത്തി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
1: അതെ, ഞങ്ങള് സ്ഥിരമായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട് ബിജു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണ്
0: ബിജു.
1: ബിജു ഓട്ടോ ചെയ്യണതാ. അപ്പൊ അവൻ ഇന്നലെ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ് നാളെ റെഡി ആയിട്ട്
0: പറഞ്ഞതല്ലേ. അതെ അതെ അതെ, 90കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ് നമ്മൾ.
1: ഞങ്ങൾ സ്ഥിരമായിട്ട് സ്വാഗതം കൊച്ചി കേൾക്കുന്ന ആൾക്കാർ. എന്റെ ഹസ്ബൻഡ് പാട്ടിന്റെ ഒരു ആരാധകരാണ്.
0: അതെ അല്ലേ.
1: ഞങ്ങളുടെ വീട്ടില് 3 റേഡിയോ ഉണ്ട്.
0: 3 റേഡിയോ ഉണ്ടോ? അത് എവിടെയൊക്കെയാണ്? അടുക്കളയിൽ വരണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്റ്റേഷനാണോ വെക്കാറ്? അതെല്ലേ. ആണോ? അത് ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കാത്തിരിക്കൂട്ടോ, വരൂ കേട്ടോ. എന്തായാലും നമുക്ക് പ്രതീക്ഷ.
1: അതെ, 3 ഉം 2 ഉം മാസമായി ആൾക്കാരെ കപ്പൊക്കെ വയ്ക്കുന്നു. ഞങ്ങളെ കത്ത് അയച്ചിട്ട് ഞങ്ങൾ എന്തോരം ഇപ്പോഴൊക്കെയല്ലേ മൊബൈല് വന്ന് ഗൂഗിൾ പേയിൽ ചർച്ച ചെയ്യാം. ഞങ്ങൾ തല പകഞ്ഞാണ്
0: കിട്ടുന്നത്
1: പറ്റിയുള്ള പാട്ടുകള് എഴുതി വിട്ടത്.
0: തീർച്ചയായിട്ടും വരൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: മോളുടെ പേര് അപർണ, മോന്റെ പേര് ആശിക്കു.
0: അപർണ ആശിക്കു അല്ലേ?
1: ഹലോ,
0: അപർണയും ആശിക്കു അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് നമുക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹിസൈനസ് അബ്ദുള്ളയിലെ ഗോപിക വസന്ത ആണ് നമുക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ എന്തായാലും സന്തോഷം. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബിജുവിന് പ്രത്യേകം റെയിൻബോ ആശംസകൾ അറിയിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ കേട്ടോണ്ടിരിക്കുക. സവാരി ടൈം 10 മണി വരെയാണ്. അപ്പൊ അവിടെ ജോലിക്ക് കയറി കേൾക്കാൻ പറ്റുമോ? ആണല്ലേ. ഓക്കെ, അപ്പൊ അവിടെ എല്ലാവരോടും പ്രത്യേക അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ പാട്ട് വരുന്നു. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ. അതെ അതെ അതെ, അങ്ങനെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ തന്നെ നീണ്ടു പോട്ടെ കേട്ടോ. അപ്പൊ 90കൾക്ക് ശേഷം ഇറങ്ങിയ പാട്ടാണ്, 90കളിൽ ഇറങ്ങിയ പാട്ട്. കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട് വരുന്നു കേട്ടോ.

ക്ലോക്കിൽ 9 മണി കഴിഞ്ഞ് 16:07. സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സുരക്ഷിതമായിട്ടുള്ള യാത്രകളും കൃത്യ സമയം പാലിച്ച് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കറക്റ്റായിട്ട് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. സവാരി ടൈമാണ്. അപ്പോൾ സവാരി ടൈമിൽ യാത്ര ചെയ്യാനായിട്ട് ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. 0484-242-1 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 1990s ശേഷമുള്ള ഒരു ഗാനം ആസ്വദിക്കാം. അതിനോടൊപ്പം സവാരി അപ്ഡേറ്റ്സ് കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. 10 മണി വരെ കേൾക്കാം സവാരി ടൈം.

0: ക്ലോക്കിൽ 9 മണി കഴിഞ്ഞ് 22 മിനിറ്റും 2 സെക്കൻഡും. അപ്പോ അടുത്ത ലിസ്ണർ നമ്മളോടൊപ്പം ചേരുന്നു സവാരി ടൈമിലേക്ക്. സ്വാഗതം, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം, ഗിരീഷ്.
0: പറവൂരുന്നാണല്ലേ?
1: അതെ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാനും
0: പ്രൈവറ്റ് ഫേമിലാണ്. അപ്പോ ഇന്ന് എപ്പോഴാണ് നമുക്ക് എത്തേണ്ടത്? എങ്ങനെയാണ് വഴികളൊക്കെ? ക്ലിയർ ആണോ അവിടെ? ചാറ്റൽ മഴയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി വഴിയൊക്കെ ക്ലിയർ ആണല്ലേ. എന്തായാലും വഴി ക്ലിയർ ആയി തന്നെ പകുതി ആശ്വാസമാണ്. നമുക്ക് കൃത്യ സമയത്ത് കൃത്യ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുമല്ലോ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കൊരു തമിഴ് പാട്ടാ വേണ്ടത്. ഗോപുരവാസലിലെ എന്ന സിനിമയിലെ ദേവത പോലൊരു പെൺ.
0: ഓക്കെ, ദേവത പോലൊരു അല്ലേ. ഓക്കെ, മലേഷ്യ വാസുദേവൻ, മനോ, ദീപൻ, വാലി ഇവരൊക്കെ ചേർന്ന് ഉള്ള പാട്ടാണ് കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ പാട്ട് വരുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: എന്റെ മദർ മാത്രമേ ഉള്ളൂ.
0: ആണല്ലേ. ഓക്കെ, അമ്മ അടുത്തുണ്ടോ അതോ?
1: ഇല്ല, വീട്ടിലുണ്ട്.
0: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും ഇന്നത്തെ യാത്രകൾ സുഖകരമാകട്ടെ. സവാരി ചെയ്യുമ്പോൾ എപ്പോഴും കൃത്യസമയത്ത് നമ്മൾ കൃത്യ സ്ഥലത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സവാരി ടൈം. അപ്പോൾ കൂടി ചേർന്നതിന് ഒരുപാട് സന്തോഷം. പാട്ട് വരുന്നു കേട്ടോ.
1: താങ്ക് യു.

ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 33:18 എന്തായാലും ഇപ്പോൾ സവാരി ടൈമിലേക്ക് വിളിച്ച കോളറിന് കോൾ ഡ്രോപ്പായി പോയി. എന്തായാലും വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. 10 മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ സവാരി അപ്ഡേറ്റ്സും യാത്രാവിശേഷങ്ങൾ അതിനോടൊപ്പം തന്നെ 1990കൾക്ക് ശേഷമുള്ള ഒരു ഇഷ്ട ഗാനവും കൂടി ആസ്വദിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810. സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റ് 19 സെക്കൻഡ്. സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ, നമസ്കാരം, സ്വാഗതം സവാരി ടൈമിലേക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആരാണ്?
1: എന്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് അങ്കമാലിക്കടുത്ത് കരിയാട് എന്നുള്ള സ്ഥലത്ത് നിന്നാണ്.
0: അങ്കമാലി കരിയാടിൽ നിന്നാണ് വിളിക്കുന്നത്. ട്രാവൽ ചെയ്യാണോ? എങ്ങോട്ടാണ് യാത്ര? യാത്ര എങ്ങോട്ടാണ്?
1: യാത്ര എടപ്പള്ളി. എടപ്പള്ളിയിലാണ് ഓഫീസ്.
0: അതെ അല്ലേ. ഓക്കെ, അപ്പോ കരിയാട് സിഗ്നലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ?
1: കരിയാട് സിഗ്നൽ പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ആലുവേലാണ്. പറവൂർ കവല, കാട്ടുകര, ആ രണ്ട് സിഗ്നലാണ് മെയിൻ ആയിട്ട് പ്രശ്നമുള്ളത്.
0: അതുപോലെ പാലം കടക്കുമ്പോഴും പോകുന്നതാണ്. അതെ, പാലം കടക്കുമ്പോഴും ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും.
1: കണ്ടോർമ പാലം പ്രശ്നമുണ്ട്.
0: അതെ അതെ അതെ,
1: കണ്ടോർമ പ്രശ്നമുണ്ട്, കുടിഞ്ചോടുണ്ട്.
0: അതെ അതെ.
1: എന്നാലും ഇപ്പൊ കഴിഞ്ഞ വർഷം നടത്തിയ ഗതാഗത പരിഷ്കാരത്തിന് ശേഷം സിഗ്നൽസ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ റൂട്ടിൽ മൊത്തം. ആലുവ കഴിഞ്ഞാല് ഈ തോട്ടക്കാട്ടര കഴിഞ്ഞാ പിന്നെ സിഗ്നൽ ഇല്ല.
0: ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എത്ര മണിക്കാണ് ശരിക്കും ഇവിടെ എത്തേണ്ടത്?
1: എനിക്ക് 10 to 7 ആണ് ടൈമിങ്. അപ്പൊ 10 മണിയാകുമ്പോ എത്തിയാ മതി.
0: ആ ഏറെക്കുറെ സമയത്തിന് തന്നെ എത്തുന്നതാണ് അല്ലേ?
1: ആ ഏറെക്കുറെ എത്തും. വലിയ 5 മിനിറ്റ് ഒക്കെ ചില ദിവസങ്ങളിൽ മാറ്റം വരും, ആഴ്ചകളിലൊക്കെ. അതല്ലെങ്കിൽ ഏറെക്കുറെ സമയത്തിന് എത്തും.
0: അപ്പൊ ഇപ്പോ നിലവിലിപ്പോ കൃത്യമായിട്ട് എവിടെ എത്തി?
1: ഇപ്പോ പുളിഞ്ചോട് കഴിഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും യാത്ര സുഖകരമാവട്ടെ. ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: ദേശാടനം സിനിമയില് കളിവീട് ഉറങ്ങിയല്ലോ, ആ മെയിൽ സിംഗർ യേശുദാസിന്റെ.
0: ഓക്കെ, 96 കൈതപ്രം എഴുതി, കൈതപ്രം തന്നെ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ദേശാടനം അല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു. യാത്ര സുഖകരമാവട്ടെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് എനിക്ക് വൈഫ്, ഒരു മകൻ, പിന്നെ അച്ഛനമ്മയുണ്ട്. അച്ഛനമ്മ അനിയന്റെ കൂടെയാണ്.
0: ആ ആണല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ സന്തുഷ്ട കുടുംബം. ഇവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? എടപ്പള്ളിയില്
1: ഞാനൊരു IT കമ്പനിയിലാണ്, അതിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്.
0: ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് എന്തായാലും യാത്ര സുഖകരമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
1: ഇന്ന് മഴയുണ്ട്.
0: മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട് അല്ലേ?
1: രാവിലെ തൊട്ട് മഴയുണ്ട്.
0: അപ്പോൾ നമുക്ക് എവിടെ അന്വേഷിച്ചാലും ചെറുതായിട്ടൊരു മഴയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. നമുക്ക് കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തീരെ കുറവാണ് ഇത്തവണ മഴ.
1: അതെ അതെ, നല്ല പേടിയുണ്ട്. കൃഷിയൊക്കെ ഉള്ളതാണ് വീട്ടിൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: താമസം വരാൻ ചാൻസ് ഉണ്ട്.
0: അതെ അതെ, ഒന്നാം വിള ഇറക്കേണ്ട സമയത്തൊക്കെയാണ് നമുക്കിപ്പോ മോട്ടർ അടിച്ച്.
1: മോട്ടർ അടിച്ചിട്ട് ഒന്നാം വിള വേണ്ടി വരാറില്ല.
0: ഇല്ല,
1: അടിച്ചാ പോലും പറ്റില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത്തരം ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പാടത്തേക്ക് മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കേണ്ടൊക്കെ അവസ്ഥ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരുന്നു. ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5.

സമയം അങ്ങനെ നോക്കുമ്പോൾ 9:55 55:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സവാരി ടൈം തൽക്കാലം ഇവിടെ സമയം തീരുകയാണ്. ഒരു പാട്ടകലെ തീരും കേട്ടോ. അപ്പോൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ന്യൂസ് അപ്ഡേറ്റ്സിന് ശേഷം വാട്സപ്പും കേൾക്കാം. ഇതുവരെ കൂടിയുണ്ടായിരുന്നു റെയിൻബോ ആർ ജി രാജൻ സോമസുന്ദരം.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, പ്രധാന വാർത്തകൾ. വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാം മോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരണാസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ച് 2026-29 ദർശനരേഖ നാളെ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ സംഘടിപ്പിക്കുന്ന നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തിലാണ് പ്രകാശനം. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷ ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിന് മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ ഇന്ന് കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ പഴക്കുളം മധു എംഎൽഎയുടെ അധ്യക്ഷതയിൽ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗവും ചേരും. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ ചോദ്യം ചെയ്യലിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും കൊച്ചിയിലെ ഇഡി ഓഫീസിൽ എത്തി. ഇത് 2-ാം തവണയാണ് വീണ ഇഡിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11-ന്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. വെനസ്വേലയിലെ കരാക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ഡെൽസി റോക്രിഡിക്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇറാന് ഇനിയൊരിക്കലും ആണവായുധമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായി ഉണ്ടാക്കിയ കരാർ ചരിത്രപരമാണെന്ന് വാഷിംഗ്ടൺ DC റാലിയെ അഭിസംബോധന ചെയ്യവേ ട്രംപ് അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് സി മത്സരത്തിൽ എതിരില്ലാത്ത 3 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെറോക്കോ 2-4 ഹെത്തിയെയും പരാജയപ്പെടുത്തി. ന്യൂസ് റെയിൻബോ. You are listening to Akashvani Rainbow FM Kochi 107.5.
2: WhatsApp. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതുവരെ രാജന്റെ ഒപ്പം നല്ലൊരു സവാരി യാത്ര. സവാരി യാത്ര ഒരുമിച്ച് പറയണ്ട അല്ലേ, സവാരി അല്ലെങ്കിൽ യാത്ര. രാജനോട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്.
1: ഒരു പക്ഷേ അങ്ങനെ പറയാം, സവാരി ടൈം ആയിരുന്നെങ്കിലും ഒരു യാത്ര.
0: എങ്ങനെയുണ്ടായിരുന്നു മഴയുള്ള
1: യാത്ര? നല്ല രസകരമായിരുന്നു, സുഖകരമായിരുന്നു. കാരണം അല്പം തെളിഞ്ഞ ഒരു കാലാവസ്ഥ ഉള്ളതുകൊണ്ട് ഇപ്പോഴുള്ള തെളിഞ്ഞ കാലാവസ്ഥയായത്, അതിന് തൊട്ട് മുമ്പ് വരെ അങ്ങിങ്ങായിട്ട് മഴ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും വലിയ ബ്ലോക്കുകളൊന്നുമില്ല, പക്ഷേ ആലുവ ഭാഗത്ത് ചെറിയൊരു തടസ്സം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
0: അപ്പൊ ഏതായാലും വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ല സുഖകരമായ യാത്രയിലായിരുന്നു രാജൻ. ഇനിയിപ്പോ ആ രാജന്റെ കൂടെ റെയിൻബോയോടൊപ്പം ഞാനുണ്ട്. ഇറ്റ്സ് മീ ആർജെ ധന്യ.
1: ഇനി സന്ദേശങ്ങളുമായിട്ടുള്ളൊരു യാത്രയാണ്, ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് വാട്സാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലൂടെ
0: അപ്പൊ ആ സന്ദേശങ്ങളിൽ നിന്ന് കുറച്ച് കുറച്ച് ഗാനങ്ങൾ എടുത്താണ് ഞങ്ങള് നിങ്ങളെ അല്ല നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ
1: പോകുന്നത്.
0: യെസ്. അപ്പോ ഇനിയും മെസ്സേജുകൾ ഇങ്ങ് പോകുന്നോട്ടെ. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547

0: 1 4 1 0 7 5 സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ രാജൻ, സ്പീഡ്
1: 5 4 7 3 4 1 0 7 5.
0: ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഡെഡിക്കേഷൻസ് പറയാം, ഒപ്പം വിഷസ് പറയാം. അപ്പൊ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ പോന്നോട്ടെ, നമ്മൾ പാട്ടുകളായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കേട്ടോണ്ടിരുന്നോളൂ ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് തുടങ്ങിയാലോ രാജാ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ധാരാളം മെസ്സേജുകളാണ്, അപ്പൊ ഒട്ടും
0: ഓക്കെ
1: സമയം കളയണ്ട അല്ലേ.
0: ഓക്കെ. അപ്പൊ ഹായ്, ഗുഡ് മോർണിംഗ്, ഞാൻ രമ്യയാണ്. രമ്യ സുമേഷ് ബോഡി ഗിയറിൽ നിന്നാണ് എന്റെ കൂട്ടുകാരികളായ ഷിജി, സൗമ്യ, സബീന, ഷിനിത ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നുള്ള എല്ലാ നല്ല പാട്ടുകളും ഇവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് കേട്ടോ. പിന്നെ
1: അടുത്ത ഹായ് പാർട്സ്, ഞാൻ ലിജ രാജേഷ്. ഇന്ന് എൻ്റെ 26-ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡ് രാജേഷിന് വേണ്ടിയിട്ട് കാബൂളിവാല സിനിമയിലെ പുത്തൻ പുതുക്കാലം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ലിജി രാജേഷ് ചോദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും പുത്തൻ പുതുക്കാലം വരുന്നുണ്ട് ഇല്ലേ? വരുന്നില്ലേ രാജ?
1: തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ് പ്രതീക്ഷ.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട്. പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി, ആരുടെയാണ്? മിശാമാധവൻ അല്ലെങ്കിൽ കൊട്ടുംകുഴൽ വിളി കാലാപ്പാനി എന്ന ഗാനം കേൾപ്പിക്കാമോ? കണ്ണനാണ് കാഞ്ഞിരമറ്റത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അത് അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഡി എസ്, ശാലിക രവി ശ്രീമൂല നഗരത്തിൽ നിന്നും മൂവി നന്ദനം, സോങ് ആരും ആരും കാണാതെ ഈ സോങ് വെച്ചു തരുമ്പോൾ പ്ലീസ് എന്നാണ് എഴുതി അയച്ചിരിക്കുന്നത്.
0: ഓക്കെ. അതുപോലെ തന്നെ സോണിക നോർത്ത് പറവൂരിൽ നിന്ന് പറഞ്ഞ പ്ലീസ് പ്ലേ ദ സോങ് നനവേക്കിത മൂവി അതിഭീകര കാമുകൻ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ്.
1: ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടി. എനിക്ക് പുലിമുരുകൻ ഫിലിമിലെ കാടണിയും കാൽ ചിലമ്പേ കാനന മൈന എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. എന്താണ് മുക്കാല മുക്കാബില എന്ന പാട്ട് ചോദിച്ചിട്ട് ഹിന്ദി ഗാനമുണ്ട്. ഈ ഗാനം ഇന്ന് വാട്സപ്പ് കേൾപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കുക. ആ, നല്ലൊരു പ്രയോഗമാണല്ലേ എന്ന് പറഞ്ഞിട്ട് പി വി മുഹമ്മദ് വടക്കേ വാമനൂരാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. ശ്രീനന്ദ കൊടുങ്ങല്ലൂർ നാരായണമംഗലം. എനിക്ക് സ്പിരിറ്റ് മൂവിയിലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ് പ്ലീസ് എന്നാണ് എഴുതി.
0: ഓക്കെ, ഹായ് വാട്സപ്പ്. ഹിന്ദു ആണ് വൈക്കം നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുങ്കുമ എന്ന് തുടങ്ങുന്ന പാട്ടാണ്, ഭൂപതിയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യേശുദാസ് പാടിയ, സുജാത മോഹനൻ ചേർന്ന് പാടിയ ഈ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്. വാട്സപ്പ്, ഇന്ന് സ്വന്തം ജാനകക്കുട്ടി സിനിമയിലെ പാർവണ പാൽമഴ എന്ന സോങ് പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചു തരുമോ? വിനിത ഷിബു ആണ് പൂച്ചാക്കളിൽ നിന്ന്.
0: ഓക്കെ, ഹായ് വാട്സപ്പ്. വിജി ആണ്, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന സിനിമയിലെ എന്റെ ഉയരായി നീ മാറി എന്ന പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. പിന്നെ
1: രേണു കോട്ടയം വില്ലൂന്ന് എനിക്ക് മൗനസ്വരമായി കൈക്കുമ്പിളിൽ എന്ന പാട്ട് വെച്ച് തരുമോ? നമ്മുടെ സവാരി ടൈമിൽ അത് ഓൾറെഡി കേട്ട പാട്ടാണ് കേട്ടോ.
0: ഓക്കെ. പിന്നെ പ്രിയപ്പെട്ട റെയിൻബോയ്ക്ക് നല്ലൊരു നമസ്കാരം ആദ്യം നേർന്നുകൊള്ളട്ടെ. ആരാണ് നേർന്നുള്ളത്? ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കുഞ്ഞുമോൾ ചേച്ചിയുടെ രണ്ട് പേരക്കുട്ടികളായ എബ്രാമിന്റെ 7-ാമത്തെയും ആൻഡ്രിന്റെ 3-ാമത്തെയും ജന്മദിനമാണ് നാളെ. രണ്ട് കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് മങ്കിപ്പെൻ എന്ന ചിത്രത്തിലെ എൻ കണിമലരെ എന്ന ഗാനം കൂടി ഈ രണ്ട് കുഞ്ഞുമക്കൾക്കും വേണ്ടി കേൾപ്പിക്കണേ. സ്നേഹത്തോടെ ജയങ്കർ സലതയാണ് ശ്രീനന്ദ കുഞ്ഞുമോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പൊ ഏതായാലും ഏതാണ് രണ്ട് കുഞ്ഞുമക്കൾക്ക് ഞങ്ങളുടെ ആശംസകൾ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.
1: ഗുഡ് മോർണിംഗ്. അരപ്പവൻ പുന്നുകൊണ്ട് ചിത്രം വാസ്തവം ഇന്ദു വൈക്കമാണ് ഡെഡിക്കേഷൻ ടു ഓൾ റെയിൻബോ കൂട്ടുകാർ ആൻഡ് ഡിയർ ആർജേസ്. ഓക്കെ
0: ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ഓക്കെ, സമയം വന്നിട്ട് 10 മണി കഴിഞ്ഞ് 23 മിനിറ്റും 15 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും മെസ്സേജ് അയക്കാം, ഡെഡിക്കേഷൻസ് പറയാം, വിഷസ് പറയാം. അയക്കേണ്ട നമ്പർ ഇതാണ്,
1: 8 5 പറഞ്ഞോളൂ 8547-34-1075.
0: ഓക്കെ, 8547-34-1075. അപ്പൊ ഇഷ്ടഗാനങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് വാട്സ്ആപ്പ് ഓളിയോൺ
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റും 51 സെക്കൻഡും ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോടൊപ്പം.
1: ഓക്കെ, ഇപ്പൊ മെസ്സേജിലേക്ക് വരുമ്പോൾ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എനിക്ക് അർത്ഥം മൂവിയിലെ ശ്യാമാംബരം എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ഞാൻ പള്ളൂരത്തിൽ നിന്നും മേരി ജേക്കബ് ആണ്.
0: ഓക്കെ, ഹൈ വാട്സപ്പ്. 5-ാമത്തെ പേരക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള യാത്രയിലാണ്. ആഹാ, നല്ലൊരു യാത്ര അല്ലേ. തിരുവനന്തപുരത്ത് നിന്നും തൊടുപുഴയിലേക്ക്. കുഞ്ഞിൻ്റെ പേര് ഹൃദയ് ജിഷ്ണു. 90 ദിവസമായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ അല്ലീളം പൂവ് എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. വിജയാണ് തിരുവനന്തപുരത്ത് നിന്ന്.
1: ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സുമാ രാജേന്ദ്രൻ, കോതമംഗലം, തൃക്കാര്യൂർ. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന എനിക്ക് ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിലെ നീ എൻ്റെ ജീവനാണ് ഓമലേ എന്ന പാട്ട് തരാതിരിക്കല്ലേ എന്നാണ് സുമാ രാജേന്ദ്രൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, നമസ്കാരം റെയിൻബോ. എനിക്ക് മീ മാസമേ നിൻ നെഞ്ചിലെ എന്ന പാട്ടൊന്ന് വെച്ചു തരാമോ? സനീഷ് ആണ് പള്ളുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ,
0: പിന്നെ ആരാണ് ഷുട്ടു? അങ്ങനെയല്ലേ.
1: ഓക്കെ, ഷുട്ടു എന്നാണോ?
0: ആ, എന്റെ ഷുട്ടു കുട്ടിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഹലോ മൂവിയിലെ കടുകിട്ട് വറുത്തൊരു സോങ് വെക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ്. കടക്കരപ്പള്ളി 10-7 അയച്ചൊരു മെസ്സേജ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. 10-7 അയച്ച മെസ്സേജ്. ഓക്കെ, നെക്സ്റ്റ്.
1: ഓക്കെ, ഇനി നമുക്ക് മെസ്സേജിലേക്ക് വരുമ്പോൾ ഹായ്, ഒരു പാട്ട് വെച്ച് തരാമോ? ഒത്തിരി നാളെ ചോദിക്കുന്നു. ധന്യ, മൂവാറ്റുപുഴയിൽ നിന്നാണ്. 100 ആശംസകൾ മെഴികളിൽ സിനിമ എന്നിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഇനി ഹായ് ഗുഡ് മോർണിംഗ് ആലപ്പുഴയിൽ നിന്ന് അന്ന ഷിബു ആണ്. ഇവിടെ തുടങ്ങുന്നു എന്ന സിനിമയിലെ നീ എൻ്റെ ജീവനാണോമലേ എന്ന പാട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: പുല്ലൂർ കശുവണ്ടി കമ്പനി തൊഴിലാളികളായ ഞങ്ങൾ 45 പേർക്കും ബട്ടർഫ്ലൈ മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം, എന്തെങ്കിലും പാട്ട് തരണേ എന്നാണ് എഴുതി അയച്ച ആളുടെ പേര് തന്നിട്ടില്ല. ഓക്കെ,
0: പിന്നെ സീബ നമുക്ക് ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, പാട്ട് വെച്ച് കൊടുത്തതിനാണ്. പിന്നെ അതുപോലെ ഒരു മറ്റൊരു മെസ്സേജ്, ഹായ് ധന്യ, രാജൻ, നമസ്കാരം. നമസ്കാരം. 4 ദിവസമായി ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുരുടേശ്വർ യാത്രയിലാണ്. വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ആഹാ, കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബാണ് അല്ലേ. എങ്കിലും ഓൺലൈൻ വഴി പരിപാടികൾ കേൾക്കുന്നു. മുഗാംബിയിലെത്തിയ എന്റെ മനസ്സിൽ ആദ്യം എത്തിയ ഗാനം എന്റെ റിംഗ് ടോണായ കൃപാകരി എന്ന ഒരു പാട്ടാണ്. ചിത്രം അരവിന്ദിന്റെ അതിഥികൾ. യെസ്, ഈ ഗാനം കേൾപ്പിക്കാമോ? ഈ ഗാനം എന്റെ റെയിൻബോ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സസ്നേഹം ബിന്ദു ദിലീപാണ് കൊടകരയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അടുത്ത മെസ്സേജിലേക്ക് വരുമ്പോൾ ശുഭദിനം ഡി എസ്, എന്നും നിങ്ങളോടൊപ്പം എന്നൊരു പാട്ട് തരാമോ? സ്ഥിതി എന്ന സിനിമയിൽ ഒരു ചെമ്പനീർ പൂവിറുത്തു എന്ന സോങ്. ധന്യ, രാജു എങ്ങനെ പാട്ട് തരുമോ? സരോജ പുത്തൻ കുരിശാണ് മെസ്സേജ് അയച്ചത്.
0: കൊടുക്കോ നമ്മള് നോക്കാല്ലേ. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, മാളയിൽ നിന്ന് വിജയശ്രീയാണ്. ഇന്ന് എന്റെ പേരക്കുട്ടി കൈറയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ കൈറ. ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന ചിത്രത്തിലെ എൻ കണിമലരെ എന്ന ഗാനം വെച്ച് തരാമോ? ഈ ഒരു പാട്ട് രണ്ടുപേരായിട്ടോ രാജൻ ചോദിക്കുന്നത്.
1: ഹായ് വാട്സപ്പ്, ആലുവിൽ നിന്ന് വിനീത, ഒരു പാട്ട് വെച്ച് തരുമോ? ചാന്ദുപൊട്ട് മൂവിയിലെ ചാന്ദ് കുടഞ്ഞൊരു സൂര്യന്മാനത്ത്, അല്ലെങ്കിൽ എഴുപന്നത്തരകൻ മൂവിയിലെ മേലേ വിണ്ടിൻ മുറ്റത്താരോ വെള്ളിത്തിങ്കൾ എന്ന പാട്ടാണ് ചോദിച്ചത്.
0: രാജനിവിടെ പാട്ടിനനുസരിച്ച് ആക്ഷനെ കിട്ടുന്നുണ്ട്. ഹായ് റെയിൻബോ, ഉള്ളടക്ക സിനിമയിലെ പാതിരാമഴ ഏതോ ഹംസഗാനം പാടി എന്ന പാട്ട് വെച്ച് തരാമോ? നമ്മുടെ പരിപാടിയുടെ സമയക്കുറവ് മൂലം ഞാൻ പാട്ട് ചോദിക്കാറില്ല കേട്ടോ. ഈ പാട്ട് കേൾക്കാൻ ഇന്ന് വലിയൊരു ആഗ്രഹം. പ്ലീസ്. സീന ബിനു ആണ് പെരുവയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ്, തമിഴ് മൂവിയിലെ ആസൈ ആസൈ എന്ന ഗാനം കേൾപ്പിക്കാമോ? വിനീത മനോജ് കുമാർ, ആലത്തൂർ പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ചലത്തേ ചലത്തേ എന്ന പാട്ടിന് വേണ്ടിയിട്ട് കലാദേവി വൈറ്റിലയിൽ നിന്ന് നമുക്കായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ
1: ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഐ എം വാസന്തി, തൃശ്ശൂർ നിന്നാണ്. ഒരു സോങ് വെച്ചു തരുമോ? സർവമായ മൂവിയിലെ പുതുമഴ എന്ന് തുടങ്ങുന്ന സോങ് പ്ലീസ്.
0: ഓക്കെ, പ്രിയമുള്ള റെയിൻബോ, ഞാൻ ആലങ്ങാട് നിന്ന് ജെയ്ന ജോൺ ആണ്. ഫോർട്ട് കൊച്ചിയിലുള്ള എന്റെ ആങ്ങള സിമോൻ അവന് വേണ്ടിയിട്ട് ഉണ്ണി കാണാത്ത കണ്ണും എന്ന് തുടങ്ങുന്ന മൂവിയിലെ ഇതയ കമല, നമുക്ക് മംഗ്ലീഷിൽ എഴുതിയ കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി വായിക്കേണ്ടി വരും കേട്ടോ. ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ
1: അടുത്തതായിട്ട് നമുക്ക്

0: മെസ്സേജിലേക്ക് വരുമ്പോൾ,
1: ആ കണ്ണൂർ ഡീലക്സ് 1969.
0: ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി, അനിൽ നോർത്ത് പറവിൽ നിന്നും. എനിക്ക് അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയിലെ പെണ്ണെ കണ്ണീർ കണ്ണീർ തുമ്പത്ത് എന്തേന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ജിഷ ജോൺസന്റെ മെസ്സേജിലേക്ക് പോകുമ്പോൾ ഇതാണ് ഹാവ് എ നൈസ് ഡേ കേട്ടുകൊണ്ടിരിക്കുന്നു ധന്യ രാജൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ
0: ഓക്കെ ഓക്കെ, അടുത്തതായിട്ട് എനി സോങ് ഫ്രം എനി സോങ് ഉള്ളൂ, ഹിതേന്ദ്രദാസ് ആണ്
1: മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലേ.
0: ആസാമി എന്നാണ് അയച്ചിരിക്കുന്നത്.
1: അസാമിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരു വലിയ മെസ്സേജാണ്, രാജൻ ഒരുമിച്ച് കൂടണേ, നല്ലൊരു മംഗ്ലീഷിൽ എഴുതി വിട്ടിട്ടുണ്ട്, നമ്മളൊന്ന് ശ്രമിക്കാം. ഹായ് പാഴ്സപ്പ്, എന്റെ പേര് ജയ കോട്ടയം,
0: നീണ്ടൂരിൽ
1: നിന്നാണ്. എനിക്കൊരു
0: നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്ന് എന്ന പാട്ട് തരുമോ? കുറെ കാലമായി എനിക്കൊരു പാട്ട് തന്നിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്വാഗതം കൊച്ചിയിൽ 55 വരെയുള്ള പാട്ട് തരും. ഈ പ്രോഗ്രാമിൽ 90-ന് ശേഷമുള്ള പാട്ട് തരും. യുവർ ചോയ്സിൽ കിട്ടും, പക്ഷേ ഒരു തവണ കിട്ടിയാൽ പിന്നെ 3 മാസം കഴിയണം അടുത്ത കോൾ വിളിക്കാൻ. അപ്പോൾ ഈ 5 ഇയറിലെ പാട്ട് കേൾക്കാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് വാട്സാപ്പ് 55 മുതലുള്ള പാട്ടുകളാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ മോളെ എനിക്ക് വേണ്ടി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന പാട്ട് ചോദിച്ചിട്ട് 90-നും മുമ്പുള്ള പാട്ടാണെന്ന് പറഞ്ഞ് തന്നില്ല, കുറച്ച് പേർക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു
1: പരിഭവമൊക്കെ.
0: അതെ, അല്ല ഇത്
1: സംഭവം
0: അല്ല, പക്ഷെ പേര്
1: വെച്ചിട്ടില്ല. എന്റെ പേര് ജയ കോട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ
0: ഓക്കെ, ശരി ശരി, ജയ കോട്ടയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അപ്പൊ എന്താണ് ഇതിന് പറയാനുള്ളത്, എന്താണ് ഇതിന് സംഭവം?
0: അല്ല, നമുക്ക് ഇതിനകത്ത് വരുന്നത് ചില 85-നും 90-കൾക്ക് ഇടയിലുള്ള പാട്ടുകൾ കുറച്ചധികം മിസ് ആകുന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എന്നുള്ളതാണ് ആലോചന.
1: ഓക്കെ, ഹായ് നമസ്കാരം, എന്റെ വീട് പെരിഞ്ഞനത്താണ്, പേര് ലളിത. ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ എന്ന പടത്തിൽ അമ്മയൊന്ന് കാണാൻ എന്ന പാട്ട് വെക്കാമോ? അമ്മയൊന്ന് കണ്ടു അല്ലേ നമ്മൾ തുടങ്ങിയത്, നമ്മുടെ വാട്സപ്പ് തുടങ്ങിയത് ആ ഒരു പാട്ടിലൂടെയാണ് കേട്ടോ. അപ്പൊ കേട്ടുകാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്റെ പേര് അനഘ, ഫ്രം പൊന്നുരുന്നി. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോസ് മിസ്സിന്റെ 26-ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. എന്നെ 5 മുതൽ 7 വരെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപികയാണ്. 14 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും വിശേഷം തിരക്കുകയും ചെയ്യും. മിസ്സിനും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് നനഞ്ഞു നേരിയ പട്ടുറുമാൽ, എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമയിലെ പാട്ട് വെച്ചു തരാമോ ചേച്ചി അൻചേട്ട എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി അൻചേട്ടനെ നോക്കട്ടെ കേട്ടോ.
0: ഹീറോ നമ്പർ 1 സോങ് മുഹമ്മദ് വിനോദ് തൃശ്ശൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അപ്പൊ ഇനി ഒരുപാട് മെസ്സേജുകൾ നമുക്ക് റീഡ് ചെയ്യാനുണ്ട്, അതിലേറെ ഗാനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പോകുന്നത് ഒരു പാട്ടിലേക്കാണ്. കേട്ടോണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം താ പോയിക്കൊണ്ടേയിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 47 മിനിറ്റിലേക്കായിട്ടുണ്ട് കേട്ടോ. 47 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്. അപ്പൊ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് ഒന്ന് പോകാം. സിനി ശിവദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കോതപ്പറമ്പിൽ നിന്നാണ് കേട്ടോ. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ചേച്ചിമാർ സിജി, സിന്ധു, രേഖ അവർക്ക് വേണ്ടിയിട്ട് അനിയത്തിപ്രാവ് സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിനോദ് തൃശ്ശൂരിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹബത് കി എന്ന് തുടങ്ങുന്ന പാട്ടിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഹായ്, ഞങ്ങൾ ഗമേഷ് ബ്രഹ്മമംഗലം വാദ്യകലാകാരനാണ്. പ്രദീപ് തലക്കോട്, കഥ കവിത രചന. ഞങ്ങൾക്ക് കളിവീടുറങ്ങിയല്ലോ ദേശാടനത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് ജസ്റ്റ് നമ്മുടെ സഫാരി ടൈമിൽ പോയി എന്ന് തോന്നുന്നു. ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ പണിയുടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വന്നതാണ് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മാഗി ജോർജ് പറയുന്നുണ്ട്, ഹൈ ഡിയേഴ്സ്, പാട്ട് കേട്ട് കൂടിയുണ്ടേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഹലോ റെയിൻബോ, കർണ മൂവിയിലെ മലരെ മൗനമ എന്ന പാട്ട് ചോദിച്ചിട്ട് സ്മിതയാണ് കൂളിമുട്ടത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബീനാരാജ് ഹൈക്കോട് പറയുന്നുണ്ട്, രട്ടൈവാൾ ഗുരുവി എന്ന തമിഴ് സിനിമയിലെ രാജാരാജ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണം, എല്ലാ റെയിൻബോ കൂട്ടുകാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹൈ ആർ ജെ, ഐ വുഡ് ലൈക്ക് ടു ഡെഡിക്കേറ്റ് ദ സോങ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഫ്രം ദ മൂവി നന്ദനം, ഇൻ ലവിംഗ് മെമ്മറി ഓഫ് മൈ ബിലോണ്ട് മുത്തശ്ശി ഹു പാസ് റേവേ റീസെന്റ് ഓൺ 21st. This was her most favorite song. Please pray for her peace. From Ammu Anato. Message ayichirikkunnu. Appo edayalum Nandan enna movie ile paattana choichirikkunnathu. Nalloru paattu thanneyanu to Muthuchiyude favorite song ennu parayunnathu. Appo edayalum next message Maandalirin Pattu Chittiya ennu thodanguna Prem Pujari ile paattana choichirikkunnathu. Choichirikkunnathu Issa Cheranalluril ninnanu message ayichirikkunnathu. Pinne innu 20th wedding anniversary aakoshikkunna Savitha Chechikkum Sudheesh Chetanum ellavidha aashamsakalum neerunnu. Avarku venditte Anugrahithan Antony enna movie ile ഒരു പാട്ട് കാമിനി എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സുധീഷിനും സബിത ചേച്ചിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ ഫ്രം റെയിൻബോ. ഹായ് പാട്സപ്പ്, എനിക്ക് വെങ്കല മൂവിയിലെ 10 വെളുപ്പിന് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ. ഞാൻ ദിവ്യയാണ്, ഇല്ലത്തുംപടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഹായ് ഗുഡ് മോർണിംഗ് പാട്സപ്പ്, എനിക്ക് സസ്നേഹം സുമിത്ര മൂവിയിലെ തെക്കു തെക്കുന്നൊരു കാറ്റ് വീശുന്നു എന്ന സോങ് വെച്ച് തരാമോ. പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കുറേ

0: പ്ലീസ് അയച്ചിട്ടുണ്ട് കേട്ടോ. ആദിത്യനാണ് തിരുവല്ലാമലയിൽ നിന്ന് കണ്ട മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു മെസ്സേജൊക്കെ വായിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. 10:37 അയച്ച ഒരു മെസ്സേജാണ്. സമയം എന്താ പോയി പോയി പോയി 10:50 കേട്ടോ. നമ്മൾ ഓർഡറിൽ തന്നെയാണ് വായിക്കുന്നത്, ആർക്കും പരിഭവമൊന്നും വേണ്ട. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണെങ്കിൽ
1: ചേർത്തലയിൽ നിന്ന് ശ്രീജയാണ് അല്ലേ?
0: ആ അതെ. പിന്നെ ശ്രീജയാണ് എനിക്ക് കളമൊഴി പാട്ടുണരും സിനിമ കൺഗ്രാജുലേഷൻ മിസിസ് അനിത മെനോൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പിന്നെ ചേർത്തല ഹാപ്പി ഗോൾഡ് ജ്വല്ലറിയിലെ സ്റ്റാഫ് സുദർശനിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീജ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: പിന്നെ ഹൈ വാട്സപ്പ്, ഞാൻ സ്വപ്ന സി വി കളവും കോടം ചേർത്തല. എനിക്ക് രാപ്പാടി തൻ കാറ്റിൻ കല്ലോലിനി എന്ന സോങ് വെച്ച് തരുമോ? ഇത് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, പിന്നെ അടുത്തത് ഏതാണ്? ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പാട്ട് വെച്ച്
1: കൊടുത്തു.
0: അതെന്താണ്? പിന്നെ ഒരു മെസ്സേജ് ഏതാണെന്നറിയോ? ഹായ് ഗുഡ് മോർണിംഗ് പ്ലീസ് സോങ് അനിയത്ത് പ്രാവിനെ സോങ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഏതായാലും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സഫലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇനി വരാൻ പോകുന്ന ഒരു സോങ് എന്ന് പറയുന്നത് അനിയത്തി പ്രാവിലെ സോങ് തന്നെയാണ്. കേട്ടാലോ രാജ, നമുക്കൊന്ന്. അപ്പൊ അനിയത്തി പ്രാവ് ഒന്ന് പാടി വരട്ടെ അല്ലേ?
1: ഓക്കെ.

0: അങ്ങനെ പാർട്സിപ്പിൻ്റെ സമയം ഇവിടെ ഏകദേശം തീരുകയാണ്. നമുക്ക് പരമാവധി പാട്ടുകൾ കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി മുതൽ കുറച്ച് നമുക്കിപ്പോൾ ഒരു എന്താണ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ടെക്നിക്കൽ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും താമസിയാതെ എല്ലാവർക്കും പാട്ടുകൾ മുടക്കമില്ലാതെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഒരു കാലയളവിന് ശേഷം കൃത്യമായിട്ട് പാട്ടുകൾ ഇങ്ങനെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇഷ്ടഗാനങ്ങൾ എങ്ങനെ ഓ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു എല്ലാവരുടെ ഇഷ്ടഗാനങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെയും കൂടി ഇഷ്ടഗാനമായി മാറുകയല്ലേ അല്ലേ. അത്രമാത്രം മനോഹരമായ ഗാനങ്ങളാണ് ഓരോ മനസ്സുകളിൽ നിന്ന് വന്നത്. കേൾക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടഗാനങ്ങൾ കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറി മാറി ഇതാ സമയവും മാറിക്കൊണ്ടിരിക്കുന്നു. 10:56:36 ആവാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അജയധന്യ
0: അജയരാജൻ സോമസ്.
1: യെസ്, അപ്പോൾ ഇന്നത്തെ പാർട്സപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെയും ഇരട്ട സംഭാവന കൺവെൻഷന്റെയും തയ്യാറെടുപ്പുകൾ അദ്ദേഹം അവലോകനം ചെയ്യും. മദ്യനികുതി കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് യുഡിഎഫിൽ ചർച്ച ചെയ്തതിനുശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ മദ്യത്തിന് നൽകിയ നികുതി ഇളവ് പിൻവലിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തതെന്ന് മുൻമന്ത്രി എം ബി രാജേഷ്. നികുതി കുറച്ചത് ആരും അറിയാതെയാണെന്നും ഇത് സംബന്ധിച്ച ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര ജി എസ് ടി വിഭാഗം കോഴിക്കോട് ജില്ലയിലെ വ്യവസായികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ വിജയ് അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2040 രൂപ കുറഞ്ഞ് 1,27,060 രൂപയായി. 12,845 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളിക്കാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3 ഗോളിനും പരാജയപ്പെടുത്തി. ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.

1991 റിലീസായ ദളപതി എന്ന മൂവിയിലെ സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ചില ഗാനങ്ങൾ അങ്ങനെയാണ്, ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലങ്ങനെ കൊളുത്തിക്കിടക്കും. നിങ്ങളുടെ മനസ്സിലും ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം ഇങ്ങനെ കൊളുത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് ഒരുമിച്ച് കേൾക്കാം യുവർ ചോയ്സിലൂടെ. അതിനായിട്ട് വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810 0484242810. വിളിച്ചിട്ട് ഡെഡിക്കേഷൻസും വിഷസും പറയാം, ഒപ്പം പ്രിയഗാനവും ചോദിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ ഇനി 2 മണിവരെ പ്രിയഗാനങ്ങളാണ് 1 by 1 വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ, വിളിച്ചുകൊണ്ടേയിരിക്കൂ. യുവർ ചോയ്സിലേക്ക് കൂടെ ഉണ്ടാവും ഞാൻ ആർജി ധന്യ. സ്റ്റേഡിയോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5 ഇനി യുവർ ചോയ്സ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 12 മണി കഴിഞ്ഞ 14:38 ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ആദ്യത്തെ കോളർ ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: അത് പറവരുന്ന സുധേന സുധ.
0: ആഹാ, പറവരുന്ന സുധയാണ്. ആളന്തുരുത്ത് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോ ആളന്തുരത്തിൽ നല്ല വിശേഷങ്ങൾ തന്നെയല്ലേ എല്ലാവർക്കും?
1: നല്ല വിശേഷമാണ്. എന്റെ പെൺമക്കളുണ്ട്, ഭർത്താവ് ഉണ്ട്, രണ്ടുപേരെ കല്യാണം കഴിഞ്ഞു, രണ്ടു പിള്ളേര് ഇതുണ്ട് രണ്ടുപേർക്ക്.
0: ഓക്കെ, അപ്പോ സുഖായിട്ടിരിക്കുന്നു അല്ലേ?
1: സുഖായിട്ടിരിക്കുന്നു. അച്ഛനുള്ളപ്പോ തുടങ്ങിയിട്ട് ഞാൻ റേഡിയോ ശ്രോതാവ്. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നേരെ വെളുക്കുമ്പോ തന്നെ റേഡിയോ വെച്ച്.
0: അങ്ങനെ നമ്മളും ആ ഒരു പാത പിന്തുടർന്ന് വരാണല്ലേ. അപ്പൊ എങ്ങനെയാണ് കൊച്ചുമക്കൾ ഇപ്പൊ ഇത് ഇത് തന്നെ പിന്തുടരുന്നുണ്ടോ ഈ ഒരു സംഗീത പ്രേമം? ആ, കുട്ടികളാണല്ലേ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ അമ്മമ്മയുടെ പാട്ടുകൾ അപ്പൊ അവരും കേൾക്കുന്നുണ്ട്. അമ്മമ്മ പാട്ടുപാടുന്ന അമ്മമ്മയാണോ? അതാണ്. ഓക്കെ, നമ്മുടെ റെയിൻബോയിലേക്ക് ഇത് ആദ്യമായിട്ട് വിളിക്കുന്നതാണോ? ആഹാ, അപ്പൊ ഇന്ന് കിട്ടിയല്ലേ നമുക്ക്? ഇന്ന് കിട്ടിയ ആദ്യത്തെ കോളറുമാണ് നമ്മുടെ. ഓക്കെ, അപ്പൊ
1: അപ്പൊ അവര് നമ്പർ കേട്ടിട്ടുണ്ട്.
0: ആ, ഇതില് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമായി മാറി. ഓക്കെ, അപ്പൊ ഇഷ്ടത്തോടെ ചോദിച്ചതുള്ളൂ.

0: ഉള്ളടക്കത്തിലെ പാട്ടാണ്, നമുക്ക് പാട്ട് കേട്ടാലോ.
1: ആ ശരി.
0: അപ്പോൾ സ്കൂളിൽ പോയേക്കാണോ കൊച്ചുമക്കള് രണ്ടുപേരെ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പോൾ അവർ വരുമ്പോൾ പറയണോ കേട്ടോ, ഇന്ന്
1: ആ
0: വിളിച്ചു,
1: ശരി.
0: കിട്ടി, സംസാരിച്ചു, ഇഷ്ട
1: ആ
0: ഗാനം കേട്ടു
1: അവര്
0: എന്നൊക്കെ വിശേഷം പറയണം.
1: അവര് ഒരാളെ താരയല്ല ഓടിച്ചിരിക്കുന്നത്,
0: ആ
1: ഒരാള് പറവൂര് വഴിക്കുളങ്ങരാന്ന് പറയും,
0: ഓക്കെ.
1: അവിടെ ചെന്നോടിച്ചിരിക്കുന്നത്. ഞാൻ അവരൊക്കെ അവിടെ തന്നെ, നമ്മൾ ഇവിടെ അവര് ഇടയ്ക്ക് വരും, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ.
0: ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാട്ടിലേക്ക് പോവാട്ടോ.
1: ആ ശരി.
0: ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു സോങ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ആലപ്പുഴയിൽ നിന്ന് അന്ന ശിബുവാണ്.
0: ഓക്കേ, ആദ്യമായിട്ടാണോ ആലപ്പുഴക്കാരി വിളിക്കുന്നേ?
1: ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് വാട്സപ്പില്. പിന്നെ
0: അപ്പൊ
1: സ്വാഗതം കൊച്ചിയില് ഇങ്ങനെ ഒരു പാട്ട് അയച്ചിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്.
0: അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് സൗണ്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ?
1: അയച്ചിട്ടുണ്ട്, അതും കിട്ടിയിട്ടുണ്ട്.
0: കേട്ടിട്ടുണ്ട്. നമ്മുടെ യുവർ ചോയ്സിലേക്ക് ഇത് ആദ്യമാണ്.
1: ഇത് ആദ്യമാണ് കിട്ടുന്നത്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല.
0: അപ്പൊ ശ്രമിച്ചാ കിട്ടുന്നുള്ളതിനൊരു ഉദാഹരണമായി അല്ലേ?
1: എല്ലാ ദിവസവും ഞാൻ ശ്രമിക്കാറുണ്ട്, കിട്ടാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്ന് വിളിച്ച ഉടനെ കിട്ടി.
0: കിട്ടി, അത് എന്നോട് സംസാരിക്കാനാണ് കേട്ടോ.
1: എനിക്ക് ധന്യയുടെ അവതരണം ഭയങ്കര ഇഷ്ടമാണ്. ധന്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വിളിച്ചേക്കാം.
0: ഓഹോ, താങ്ക് യു.
1: എവിടെ വീട്?
0: എന്റെ വീടോ? എറണാകുളം. ഓക്കെ, ആലപ്പുഴക്കാരി വന്നിട്ടുണ്ട് എറണാകുളത്തേക്കൊക്കെ?
1: എറണാകുളത്ത് അങ്ങനെ വരാറില്ല.
0: ആലപ്പുഴയെ തന്നെയാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
1: അതെ അതെ.
0: ഒത്തിരി ഇഷ്ടമാണോ സ്വന്തം നാടിനെ?
1: പിന്നെ ആലപ്പുഴ ഭയങ്കര
0: എവിടെ, ഏത് ജില്ലയിൽ ജീവിക്കണം എന്ന് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അപ്പോഴും ആലപ്പുഴ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കാൻ. അത്താണ്, അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലേ?
1: ഞങ്ങളുടെ നാടൻ കിഴക്കിന്റെ വെനീസ് എന്നല്ലേ അറിയാം.
0: അതെ അതെ. അപ്പൊ ആ കിഴക്കിനെ വെനീസ് നിന്ന് ഒരു തിരിച്ചു പോരാനായിട്ട് ഒരു ഉദ്ദേശം ഇല്ല അവിടെ തന്നെ?
1: ഇല്ല ഇല്ല എവിടെയും പോകണമെന്നില്ല,
0: ഇല്ല അവിടെ തന്നെ. ഓക്കെ,
1: അവിടെ തന്നെ.
0: ഇന്നിപ്പോ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മറ്റേ ഇവിടെ തുടങ്ങുന്നു എന്ന സിനിമയിലെ നീ എന്റെ ജീവനാണോ.
0: ഓക്കെ, പി സുശീല പാടിയ പാട്ടല്ലേ?
1: അതെ.
0: ഓക്കെ, കേട്ടാലോ. എന്താണ് ഈ ഒരു
1: ഡ്യുവറ്റ് സോങ് ആണെന്ന് തോന്നുന്നു.
0: ഡ്യുവറ്റ് സോങ് ആണ്. മോഹൻ ശർമ്മയും കൂടി ചേർന്ന് പാടിയിട്ടുണ്ട്. രണ്ടു പേര്, പി സുശീലയും മോഹൻ ശർമ്മയും ചേർന്ന് പാടിയ ഡ്യുവറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു സോങ് തിരഞ്ഞെടുക്കാനുള്ള കാരണം?
1: എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ അടുത്തിടെ ഞാൻ ആ സിനിമയൊന്ന് കണ്ടത് യൂട്യൂബിലെ. അങ്ങനെ കണ്ടപ്പോ ഈ പാട്ട് ഭയങ്കര ഇഷ്ടം.
0: അപ്പൊ ആ ഒരു പാട്ടൊന്ന് നേരത്തെ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഒന്ന് കൊളുത്തി.
1: അതെ അതെ.
0: ഓക്കെ, നമുക്ക് എന്നാ പാട്ട് കേട്ടാൽ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ എറണാകുളത്തുള്ള വൈപ്പിംഗിലുള്ളതാണ്, എം സി ആന്റണി എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്.
0: ഓക്കെ, അപ്പൊ എം സി ആന്റണിക്ക് വേണ്ടിയിട്ടാണ് പാട്ട്.
1: അതെ അതെ.
0: അപ്പൊ കേൾക്കുന്നുണ്ടാവോ?
1: കേൾക്കുന്നുണ്ടാവും,
0: ഉണ്ടാവുമായിരിക്കും. കേൾക്കട്ടെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാല്ലേ. നമ്മള് കഷ്ടപ്പെട്ട് വിളിച്ച് ആഗ്രഹിച്ചൊരു പാട്ട് കൊടുക്കുമ്പോ കേൾക്കാതിരുന്ന എങ്ങനെയാ?
1: അതെ
0: അതെ, എം സി ആന്റണി അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എം സി ആന്റണി കേൾക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ദാ വിളിച്ചിട്ട് ഇതുപോലെ വിശേഷങ്ങൾ പങ്കുവെക്കാം, പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ എന്താണ്? 0484242801. 04842814 2818.

0: ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോ, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.
1: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 28 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിലെ നെക്സ്റ്റ് കോളറോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ,
2: ഹലോ,
1: യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഗ്രിസൽ. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, കൊടുങ്ങല്ലൂർ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്ന ആളാണോ? ഓക്കെ, എന്നിട്ട് ആ ഹൗസില് ആരൊക്കെയുണ്ട്? കുട്ടികളും. പഠിക്കുന്ന കുട്ടികളാണോ? സ്കൂളിൽ പോയോ? ഓക്കെ, അപ്പൊ യാത്രയിലാണല്ലേ. ആഹാ, അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ യാത്ര, അപ്പൊ നല്ല ഭാഗ്യമുള്ളൊരു ദിവസമാണ്. അതുപോലെ എല്ലാ ഭാഗ്യങ്ങളും നിറഞ്ഞ് തിരിച്ചു വരാനും സാധിക്കട്ടെ കേട്ടോ. ഹാപ്പി ആയിട്ട്. വൈകുന്നേരം ആവുമ്പഴത്തേക്കും തിരിച്ചു വരുമോ? തിരക്കായിരിക്കോ? വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചെത്താവുന്ന യാത്രയാണോ? ഓക്കെ, അപ്പൊ ബ്ലോക്കൊന്നും ഇല്ലാണ്ട്, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ നടന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് പാട്ടാണ് വേണ്ടത്? ഏത് സോങ് ആണ് വേണ്ടത്? ആരാധിക. ഓക്കെ, പാട്ട് പാടോ? ആ, മൂളോ. നമുക്കൊന്ന് മൂളിയാലോ? ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയതല്ലേ. ഓക്കെ, ഇനി വിളിക്കുമ്പോ. ഇപ്പൊ യാത്രയിലെ കുറച്ച് കുറച്ച് അസൗകര്യങ്ങളിലാണല്ലേ. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാമെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ശുഭയാത്ര കേട്ടോ. ഓക്കെ, താങ്ക് യു. A beautiful song from the movie

അമ്പിളി. അപ്പോൾ ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം പ്രിയ ഗാനവും ചോദിക്കാൻ വിളിക്കേണ്ട നമ്പർ 0424242810 1. പൂജ്യം 4844284210 1. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൾ യോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ഇഷ്ടഗാനങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റും 32 സെക്കൻഡും ആകുമ്പോൾ നെക്സ്റ്റ് കോളറോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ഹലോ, ആരാണിത്? വൈനിക. എവിടുന്നാ വിളിക്കുന്നേ? അങ്കമാലിയിലാണ്. ഓക്കെ, വൈനികക്ക് ആരാ കൂടെ ഉള്ളത് പാട്ട് ചോദിക്കാൻ? അനിയനുണ്ട്. അനിയന്റെ പേരെന്താ?
1: അമ്പാടി.
0: അമ്പാടി. ഓക്കെ, അമ്പാടിക്ക് സ്കൂളിൽ പോകുന്നുണ്ടോ?
1: ഇല്ല.
0: ആഹാ, അപ്പൊ വൈനിക പോകുന്നുണ്ടോ സ്കൂളില്? എത്രാം ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇന്ന് പോയില്ല? ആഹാ, ബർത്ത്ഡേ ആണ്. അപ്പൊ അനിയനോട് ഹാപ്പി ബർത്ത്ഡേ പറയണോ കേട്ടോ. റെയിൻബോയുടെ ഹാപ്പി ബർത്ത്ഡേ. റെയിൻബോയുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറയണം. അപ്പൊ എപ്പോഴാ കേക്ക് കൊണ്ടുതരാ? കേക്ക് വൈകിട്ട് കൊണ്ടുതരോ? ഓക്കെ, ഗുഡ് ബോയ് ആണ് കേട്ടോ. ഹലോ ഹലോ, ആ ഏത് പാട്ടാണ് ഇനി വേണ്ടതെന്ന് പറയാമോ? അച്ചോടാ, പവിത്ര മൂന്ന് മൂവിയിലെ പാട്ട്. ലാലേട്ടൻ ഫാനാണോടാ? കാണാറുണ്ടോ മോഹൻലാലിന്റെ ഫിലിംസ് ഒക്കെ? ആഹാ, ഇഷ്ടാണോ? ഏതാണ് ലാസ്റ്റ് കണ്ട പടം? എമ്പുരാൻ കണ്ടോ? ഇഷ്ടപ്പെട്ടോ എന്നിട്ട്? ആരൊക്കെ കൂടി ഇരുന്ന് കാണണ? അനിയൻ ഇരിക്കോ? കുഞ്ഞുമാ ഇരിക്കും, കാണാനിരിക്കും. ശല്യപ്പെടുത്തില്ല നമ്മളെ? ആഹാ, അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടമാണല്ലേ ചിത്രങ്ങളൊക്കെ. ആഹാ, അപ്പൊ ഇനിയും കാണണോ കേട്ടോ. ഈ പാട്ട് ഇഷ്ടപ്പെടോ അനിയന്? അമ്പാടിക്ക് ഇഷ്ടപ്പെടോ ഈ പാട്ട്? ഇഷ്ടപ്പെടും. എന്നാ നമുക്ക് കേട്ടാലോ? ആ കേൾക്കാട്ടോ, അതാ വരുന്ന സോങ്. ഓക്കെ, താങ്ക് യു.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് തുടരും. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം. 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലാണ്.

0: അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഈസി കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 മരിച്ചു. 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ 2ാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തും.

0: ുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ഐഡി ലഭിക്കും. ഈ ഐഡി SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന 2ാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒവി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100ഓളം പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് ഇഷ്ട ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ.
0: ഹലോ, യുവർ ചോയ്സിലേക്ക്
1: ഹലോ,
0: സ്വാഗതം. ആരാണ്?
1: ഞങ്ങള് എഴുപുന്ന നീണ്ടരെന്ന് വിളിക്കുകയാണ്.
0: ആ എഴുപുന്ന,
1: എന്റെ പേര് ചിന്ന.
0: സിംന.
1: ഓക്കെ,
0: ആ സിംന. വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? സിംന എന്ന് തന്നെയാണോ?
1: അത് തന്നെ പേര്.
0: അതെ തന്നെ, നമ്മുടെ എല്ലായിടത്തും ഒരേ പേരിൽ അറിയപ്പെടുന്ന ആളാണല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാനും ഒരു മോളും. ഞങ്ങളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നാ ഞാൻ വിളിക്കുന്നത്.
0: അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ കൊറേ പേരുണ്ടല്ലേ. അപ്പൊ ആ കൊറേ പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനം എടുത്തോ ഈ ഒരു പാട്ട് മതിയെന്ന്? അപ്പൊ എല്ലാവരുടെ ഐക്യമുള്ള മനസ്സാണല്ലോ.
1: അതെ, ഞങ്ങളെ ചെമ്മീൻ ഷെഡ് ഫീലിംഗ് ചെയ്യുന്ന സ്ഥലമാണ്.

0: ഓക്കെ,
1: ഇടയ്ക്ക്.
0: അപ്പോൾ എങ്ങനെയാണ് വർക്കിംഗ് ടൈം എങ്ങനെയാണ്?
1: അങ്ങനെയല്ല, അത് രാവിലെ 7 മണി 8 മണിക്ക് തുടങ്ങും,
0: ആ
1: ഇത് തീരുമ്പോൾ നിർത്തും.
0: ഓക്കെ, തീരുമ്പോൾ നിർത്തും അല്ലേ?
1: ആ
0: ഓക്കെ, അപ്പം ഇന്ന് തീർന്നോ?
1: ഇല്ല, തീർന്നിട്ടില്ല,
0: തീർന്നിട്ടില്ല.
1: ചെറിയ മീനാണ്, വൈകുന്നേരം ആവും തീരും.
0: ഓക്കെ, ലഞ്ച് ടൈം ഉണ്ടോ? അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചോ?
1: ഇല്ല, ഇപ്പൊ കഴിക്കും.
0: കഴിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാനം കൂടി എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ, ഏ ലഞ്ചിനോടൊപ്പം. അപ്പോൾ ആ ഒരു പാട്ട് ഏതാണെന്ന് പറയാമോ?
1: എന്താ?
0: ആ പാട്ടൊന്നും കൂടി പറയാമോ? ഞാൻ മാത്രമല്ലേ കേട്ടുള്ളൂ.
1: സന്ദർഭത്തില് പണ്ടൊരു കാട്ടിലെ രാം സിംഗ് സമ്മതിച്ചു ആണ് ആ പാട്ട്.
0: ആ പാട്ടാണ്
1: ഇവിടെ
0: ഇത്രയും പേര്
1: ഇവിടെ
0: അയക്കാൻ
1: പാടുന്ന
0: കണ്ടേനെ.
1: ഒരാളുണ്ട്,
0: ആ ആരാണ്?
1: പാട്ട് പാടുന്ന ഒരാളുണ്ട്, കൊടുക്കട്ടെ.
0: ആ കൊടുക്ക്, നമുക്ക് പാടിച്ചാലോ?
1: ഗ്രേസി എന്ന പേര്.
0: ആ ഗ്രേസി എന്നാണ് പേര്. ആ പാടുന്ന ആളെ
1: ഹലോ,
0: ഗ്രേസി. ഹലോ
1: ഗ്രേസി,
0: ഗ്രേസി.
1: നമ്മളെ കണ്ട ഒരു പാടട്ടെ.
0: ആ പാടിക്കോളൂ.
1: ആ ഞാനിപ്പോ വിളിച്ചത്, ഞാൻ പാട്ട് കുറച്ചൊക്കെ കലാപണ്ടൊക്കെ പഠിച്ചാണ്, ഇപ്പൊ വെറുതെ നിക്കാണ്.
0: എന്നാ നമുക്കതൊന്ന് പൊടി തട്ടി എടുക്കാം.
1: ആ

0: ഹലോ
1: അതെ,
0: ഗ്രേസി.
1: തമിഴ് തമിഴ് ഞാൻ ഒരു പാടട്ടെ.
0: ആ പാടിക്കോളൂ.
1: ആ ഞാനിപ്പോ വിളിച്ചത്, ഞാൻ പാട്ട് കുറച്ചൊക്കെ കലാമണ്ഡൊക്കെ പഠിച്ചാണ്, ഇപ്പൊ
0: ആഹാ.
1: വെറുതെ നിക്കാണ്.
0: എന്നാ നമുക്കതൊന്ന് പൊടി തട്ടിയെടുക്കാം.
1: അപ്പൊ പണ്ടൊരു
0: തുടങ്ങിക്കോ.
1: കാറ്റിൽ ഡാൻസ്. പണ്ടൊരു കാറ്റിലൊരാൺ സിംഹം മരിച്ചു വാണിരുന്നു.

0: വരികൾ മറന്നു തുടങ്ങി അല്ലേ?
1: ചെറുതായിട്ടൊക്കെ പാടുന്നുണ്ട്, നേരത്തൊക്കെ പാടുന്ന ചെറുപ്പത്തിൽ മക്കൾ മക്കളൊക്കെ വിട്ടിരിക്കുകയാണ്.
0: അപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ നമുക്കതൊന്ന് പാടിപ്പാടി നോക്കാം, വരികളൊക്കെ ഓർത്തെടുക്കാം. ഓക്കെ, സോങ് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇഷ്ടകാരങ്ങൾക്ക് ആയിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484284210104 2 4 2 8 1 0 1 0 1. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ യുവർ ചോയ്സ്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സിലൂടെ. സമയം 1 മണി കഴിഞ്ഞ് 13:21 ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനായിട്ട് മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുന്നു. ഹലോ.
2: ഹലോ,
1: ആരാണ്?
2: പ്രീത.
1: പ്രീതയാണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് സ്വാഗതം പ്രീത. പ്രീതയാണോ ശ്രീതയാണോ? ഓക്കെ പ്രീത. അപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു പ്രീത?
2: ഞാൻ വായനശാലയിൽ നിന്ന് വിളിക്കുന്നു.
1: വായനശാല കോതമംഗലം വായനശാലയിൽ നിന്ന് വിളിക്കുന്നു. ഒരുപാട് വായനാശീലുള്ള ആളാണോ? ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കാലോ.
2: പണിയാണ്, അപ്പൊ ഞങ്ങൾ ഈ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കണ. ഞങ്ങൾക്ക് ഒരു മോഹം ഇത് വിളിക്കണോന്നൊരു ആഗ്രഹം.
1: ആഗ്രഹം സഫലമായി.
2: ട്രൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ
1: ഇപ്പൊ കിട്ടി. അങ്ങനെ ആഗ്രഹം സഫലമായി. ചെലവുണ്ട്. ഒരുപാട് പേരുണ്ടോ കൂടെ? പേര് പറഞ്ഞോളൂ.
2: ഞങ്ങളുടെ ജബ്ബാർക്ക, സജീവൻ ചേട്ടൻ,
1: ഓക്കെ,
2: സിന്ധു,
1: ഓക്കെ,
2: സുബൈദിത്ത,
1: ഓക്കെ,
2: വിളിക്കണ പ്രീത.
1: പ്രീത, അങ്ങനെ പ്രീതയും കൂട്ടുകാരും.
2: ഞങ്ങളുടെ ചേട്ടൻ ബ്രാഡീസിലെ അലക്സ് ചേട്ടൻ, ആ ചേട്ടനും എല്ലാവർക്കും വേണ്ടിട്ട്
1: തീർച്ചയായിട്ടും ഇട്ടു തരും. എപ്പ ഇട്ട് തന്നു ചോദിച്ചാ പോരെ? ആ സോങ് കേട്ടാലോ നമുക്ക് ആ ഒരു സോങ്. ആ ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കണം, കൊറേ നാളുകൾക്ക് ശേഷം വിളിച്ചാ മതിട്ടോ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കാനുള്ള ഒരു ആഗ്രഹം അങ്ങ് സഫലമായിക്കോട്ടെ, അതാണ്. ഓക്കെ,
2: ഓക്കെ,
1: താങ്ക് യു. സോങ് വരുന്നുണ്ടേ. ഓക്കെ.

0: യു ആർ ലിസണിംഗ് ടു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. പ്രിയ ഗാനങ്ങൾക്കായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 1. 0484242810 1. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇഷ്ടഗാനത്തിന് വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് വെയിറ്റ് ചെയ്യുന്നത്?
1: ഞാനൊരു ഗീതാദേവി.
0: ആ, ഗീതാദേവിയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഓക്കെ,
0: നോർത്ത് പറവൂർ. ഓക്കെ, ആ നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഓക്കെ, ഒരുപാട് കാലമായോ നോർത്ത് പറവൂര്? 43 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ആളാണല്ലേ. എങ്ങനെയാണ് ഇപ്പൊ, മഴയുണ്ടോ അവിടെ? വെയിലാണോ മഴയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ടും മാറി മാറി വരണം അല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? കിൽക്കത്തിലെ പാട്ട്. കിൽക്ക മൂവി കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെടണം രണ്ടുപേരെയും, മോഹൻലാലിനെയും രേവതിനെയും. നല്ല അഭിനയം. എന്ത് പറച്ചിലാണ്! സാരില്ല, ചില അഭിനയങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ
1: അഭിനയമൊക്കെ ഇഷ്ടമാണ്, മോഹൻലാലിന്റെ സിനിമയൊക്കെ നല്ല സിനിമയാണ്. പക്ഷെ ഇന്നത്തെ മോഹൻലാലിനൊക്കെ അത്ര വലിയ കൃത്യമില്ല.
0: ഓക്കെ, ലാസ്റ്റ് ലാസ്റ്റ് ഏതെങ്കിലും മൂവി കണ്ടിരുന്നോ മോഹൻലാലിന്റെ?
1: മൂവി കണ്ടിട്ട് കലം കൊല്ലങ്ങളോളായി.
0: അതാണ്, ഇപ്പോഴേ അടിപൊളിയാണ്, കാണണം, എന്നിട്ടല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നമുക്ക്. പണ്ടത്തെ ലാലേട്ടനെയാണ് പ്രിയൊന്നല്ലേ. ഓക്കെ, അതാണ് ആ അതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാണ്ട് നമ്മുടെ ഇപ്പൊ പറഞ്ഞ അഭിനേതാക്കളുടെ പ്രശ്നമല്ല അത്. അതാണ് ആ കാലഘട്ടത്തിലൂടെ മാത്രം നോക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലമാണ്. അതാണ്. ഓക്കെ, ഇനി നമുക്ക് സോങ്ങിലേക്ക് പോയാലോ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? ആർക്കാണെങ്കിൽ

0: കൊടുക്കണേ.
1: സാരമില്ല.
0: ഏ
1: എനിക്ക് ഗാനച്ചായത്തിന് ഈ പാട്ടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല.
0: ആ
1: അങ്ങനെ എവിടെ മരണമുണ്ടായിരുന്നു പോയേക്കണ്.
0: അത് ശരി. അപ്പൊ സെൽഫ് ലവ് ഏതായാലും നല്ലതാണ്.
1: അതെ ആ
0: നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക.
1: അതെ തന്നെ. ആ അയ്യോ, നമ്മൾ തന്നെ സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളല്ല സ്നേഹിക്കേണ്ടത്.
0: എന്നാലും നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കും? അതാണ്
1: അതിനൊക്കെ അല്ല, ആ കാര്യത്തിനൊക്കെ നമ്മളെ നമ്മളെ തന്നെ വേണം,
0: അതാണ്
1: നമ്മളിനി
0: നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം,
1: ചെയ്യാൻ പറ്റുള്ളൂ.
0: അത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് താ, നമ്മൾ തന്നെ കേൾക്കാം. ഓക്കെ
1: നമ്മളെ. ആ ഓക്കെ മോളെ,
0: ഓക്കെ, താങ്ക്
1: പിന്നെ
0: യു.
1: ആ ഒരു കാര്യം
0: ആ
1: മോൾ അത് ആരെ കേൾപ്പിക്കണ്ട കേട്ടാ, മോളുടെ കാര്യം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടാ.
0: ആ
1: ഒരു കാര്യം
0: എന്നെ
1: പറയാനാണ്.
0: വിളിക്കണോ എന്നാ ഈശ്വര. ഓക്കെ താങ്ക് യു. ഇതാ
1: ആ
0: വരുന്നു കേട്ടോ
1: ഓക്കെ
0: സോങ്.
1: മോളെ, ഓക്കെ ആ.

0: ലഞ്ച് ടൈം ആണ്. ലഞ്ചിന് ശേഷം ഉറങ്ങിപ്പോകാൻ പറ്റിയൊരു പാട്ടാണ്. ആരും ഉറങ്ങിയിട്ടുള്ളതെന്ന വിശ്വാസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് പ്രിയ ഗാനത്തിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 0484-248-1 01 0484-248-1 01. അപ്പോൾ യുവർ ചോയ്സിലേക്ക് ഇങ്ങനെ വിളിച്ച് മറ്റൊരു പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ ബാലകൃഷ്ണൻ.
0: എടപ്പള്ളിയിൽ നിന്ന്. അപ്പൊ നമ്മുടെ അടുത്താണ്, ഏകദേശം അടുത്താണ് കാക്കനാട്. അത്രേ ഉള്ളൂ. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഓക്കെ,
0: എന്റെ എങ്ങനെയാണ് റിട്ടയർഡ് ലൈഫ്, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? സുഖമായിട്ട് പോകുന്നു. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഒക്കെ ആരംഭിച്ചോ?
1: ഡിപ്ലോമ സിവിൽ എഞ്ചിനീയർ ആണ്. എസ്എസ്എൽസി കഴിഞ്ഞിട്ട് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു ഡിഗ്രി ഏതെങ്കിലും എടുക്കണമെന്ന ഒരു ആഗ്രഹത്തിന് ഞാന് ഈ സാക്ഷരതാ മിഷൻ നടത്തുന്ന ഇക്വലൻസി കോഴ്സില് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എഴുതി അതിൽ ഒരു പേപ്പർ ഫെയിലായി പോയി.
0: ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നല്ലൊരു അച്ചീവ്മെന്റ് ആണല്ലേ. അതാണ് നമ്മൾ പഠിക്കുന്നോറും അറിവ് നേടാനുള്ള ആഗ്രഹം കൂടുന്നാണ്. പഠിച്ചാലൊരിക്കലും നമ്മൾ തീരെയില്ല അല്ലേ. പഠനത്തോടുള്ള ആഗ്രഹം നമുക്ക് തീർക്കാനും പറ്റില്ല, പഠിച്ചുകൊണ്ടേയിരിക്കും. എത്ര പഠിച്ചാലും ഇനിയുണ്ടാവും ഒരല്ലേ കടലോളം. അപ്പൊ ഏതായാലും വീണ്ടും വീണ്ടും ഈ പഠനയാത്ര തുടരട്ടെ. ആശംസകൾ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: സിനിമയിലെ, അതായത് എനിക്ക് ഒന്ന് മറ്റേ സൽമാൻ ഖാന്റെ ആദ്യത്തെ ഹിന്ദി സിനിമയാണെന്ന് തോന്നുന്നു. അതില് ദിൽ ദീവാന.
0: നല്ല അടിപൊളി പാട്ടാണ്. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും,
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വിളിച്ചു, നല്ലൊരു പാട്ട് കേട്ടു, നല്ല കുറെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റിട്ടോ. എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും പുതിയ പഠനങ്ങളാവാം അല്ലേ. നമ്മുടെ അറിവ് കൂടുന്തോറും നമ്മുടെ മനസ്സിലെ അന്ധതയൊക്കെ പോയി വെളിച്ചം വരും എന്നാണ്. അതാണ് അറിവ് കൂടുന്തോറും നമുക്ക് തെറ്റായ ചിന്തകളിൽ നിന്ന് നമുക്ക് നന്മയിലേക്ക് മാറാൻ പറ്റും. അതാണ്. അപ്പൊ എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ.
1: ഞാൻ കുറച്ചുകാലം ഗോവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോവയിൽ വർക്ക് ചെയ്തിരുന്നപ്പോ എന്റെ ഒരു കൊളീഗ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മ വരുന്നത്, അതായത് ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്.
0: ഓക്കേ, അതാണ് അതാണ്.
1: ഐഡിയൽ ആയിട്ട് ഇരിക്കാതെ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ള ഇതിലേക്ക് നമ്മുടെ മനസ്സ് പോകാതെ
0: തീർച്ചയായിട്ടും
1: നേർവഴി കൊണ്ടുപോകാൻ സാധിക്കും.
0: അതെ, വെറുതെ ഇരിക്കുമ്പോഴാണ് കാട് കയറിയ ചിന്തകളൊക്കെ മനസ്സിനെ ബാധിക്കുന്നത്. അതാണ്. അപ്പൊ ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷനായി മാറട്ടെ. ഓക്കെ, നമുക്ക് സോങ്ങിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ, ഫസ്റ്റ് ആയിട്ട് വിളിക്കുന്നതല്ലേ. ഓക്കെ, അപ്പൊ വീണ്ടും കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം വീണ്ടും വിളിച്ച് ഇതുപോലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

107.5 FM റെയിൻബോ. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. ഇഷ്ടകാര്യങ്ങൾ കേട്ട് വിളിക്കാം, യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ് 0484 248 10.

0: 1 0 4 8 4 2 4 2 8 1. ഹലോ,
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ്?
1: ഇത് റൂത്ത് ആണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്.
0: റൂത്ത്, ആ ഒരു പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലേ.
1: നിയമാണ്
0: അതാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടോ ഈ ഒരു പേര് കാരണം? എല്ലാവരും ഒന്ന് രണ്ടാമത് ചോദിക്കില്ലേ, എന്താ ഇങ്ങനെയാ?
1: അതെ അതെ അതെ അതെ, ചിലർക്ക് അറിയാം ഇത് ബിബ്ലിക്കൽ നിയമാണ്, ചിലർക്ക് അറിയില്ല.
0: അറിയില്ല. ഓക്കെ, ഏതായാലും അങ്ങനെ പേരിനാൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്, അങ്ങനെയൊന്നുമില്ല അല്ലേ. എന്നാലും നമ്മൾ റെഗുലറായിട്ട് കേൾക്കുന്ന ഒരു പേരിൽ നിന്ന് വ്യത്യാസമാണല്ലോ. അതാണ്. എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ? എവിടെ നിന്ന് വിളിക്കുന്നു?
1: കൊടുങ്ങല്ലൂര്.
0: കൊടുങ്ങല്ലൂർ. എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇതിപ്പോ രണ്ടാമത്തെ കോളറാണെന്ന്.
1: ആ,
0: നേരത്തെ ഒരു കൊടുങ്ങല്ലൂർ എന്നൊരാള് വിളിച്ചിരുന്നു.
1: ശരി, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ സ്ഥലമൊന്നും അങ്ങനെ
0: കേട്ടില്ല. ആ, ശ്രദ്ധിച്ചില്ല അല്ലേ.
1: ശ്രദ്ധിച്ചില്ല.
0: ഓക്കെ, അപ്പൊ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
1: എന്നും കേൾക്കുന്ന ആളാണ്, എന്നും കേൾക്കും.
0: എന്നും കേൾക്കും. അപ്പൊ അതുപോലെ ഇന്നും കേട്ടു, എല്ലാ ഗാനവും കേട്ടു അല്ലേ. അത് ശരി. ഇന്നിപ്പ എല്ലാ പരിഭവം അങ്ങ് തീർന്നില്ലേ, എല്ലാവരോടും അങ്ങ് ക്ഷമിച്ചേക്കാം, അത്രേ ഉള്ളു അല്ലേ. എല്ലാ പരിഭവം തീർന്നു പോയി. ഇന്ന് നമുക്ക് ആ പാട്ട് കിട്ടാൻ പോവല്ലേ, അതും ഒരു വെറൈറ്റി പാട്ട്. ആരാണ് സെലക്ട് ചെയ്ത ഈ ഒരു സോങ്?
1: അത് ഞാൻ തന്നെയാ. എനിക്ക് ആക്ച്വലി 80s 90s മെലഡീസ് ആണ് ഇഷ്ടം, പക്ഷെ ഇപ്പോ ഈ പാട്ട് കേൾക്കണമെന്ന്
0: തോന്നി,
1: നമ്മുടെ റേഡിയോയിലൂടെ, റെയിൻബോയിലൂടെ കേൾക്കണമെന്ന്
0: തോന്നി, അതുകൊണ്ട് കേൾക്കാൻ പോവാണ് അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, എന്നാ കേട്ടാലോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്.
1: ഓക്കെ, താങ്ക് യു.

0: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
1: You are listening to your choice. Only on Akashvani Kochi from Rainbow 107.5. ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-248-101, 0484-248-101. ഹലോ,
2: ഹലോ,
1: യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് വർഷാന്നാണ്.
1: വർഷാന്നാണ്, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു?
2: പട്ടാമ്പിന്ന്
1: വിളിക്കുന്നു. ആരൊക്കെയുണ്ട് വീട്ടിലെ?
2: വീട്ടിലെ ഹസ്ബൻഡ്, മോള്.
1: ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ വർഷ?
2: ഇല്ല ഇല്ല, ഹൗസ് വൈഫാണ്.
1: ഓക്കെ, പിന്നെ ഇന്ന് ഏത് സോങ്ങിന് വേണ്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാന് എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട്, അച്ഛന്റെ അമ്മയിലെ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ആ പാട്ട് വെക്കാൻ വേണ്ടിട്ട് വിളിച്ചു.
1: അപ്പൊ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഡെഡിക്കേഷൻ. ഞാൻ വെറുതെയും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ?
2: ഇല്ല ഇല്ല, അമ്മയ്ക്ക് വേണ്ടി തന്നെ ഡെഡിക്കേഷൻ. കാരണം അമ്മ ഇന്ന് ഈ പരിപാടി കേൾക്കുന്നത്, അമ്മയാണ് എനിക്ക് ഫോൺ നമ്പർ തന്നിട്ട് ഇതിലേക്ക് വിളിക്കാൻ പറഞ്ഞത്.
1: അമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല?
2: അമ്മ വിളിച്ചിട്ടുണ്ട്. അമ്മ വിളിച്ചിട്ട് രണ്ടു ദിവസം മുന്നേ കിട്ടിയിരുന്നു.
1: കിട്ടിയിരുന്നു.
2: എന്നിട്ട് പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് വേണ്ടിട്ട്.
1: അപ്പൊ ഇന്ന് മകളെ വിളിച്ചിട്ടാണ് അമ്മയ്ക്ക് ഡെഡിക്കേഷൻ പറയുന്നത്?
2: അതെ,
1: അത് കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഡിക്കേഷൻ പറഞ്ഞ് കളിക്കാണ്.
2: അതെ,
1: ഓക്കെ. അപ്പൊ നമുക്ക് സോങ്ങിലേക്ക് പോയാലോ?
2: ആ ശരി,
1: ഓക്കെ. ആ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഇഷ്ടഗാനങ്ങൾ കേട്ട് കൂടെ പോന്നോളൂ. സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 1 മണി കഴിഞ്ഞ് 50 മിനിറ്റും 13 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് മറ്റൊരു കോളർ കൂടി ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നസ്രി.
0: ആഹാ, ഇന്ന് കൊടുങ്ങല്ലൂർക്കാരാണല്ലോ മൊത്തം.
1: ആ, ഞാൻ
0: കേട്ടോണ്ടിരിക്കുകയാണ്. പരസ്പരം അറിയാവുന്നവരാണോ?
1: അല്ലല്ല
0: അല്ല അല്ല, ഏതോ എവിടെയോ ഉള്ള കൊടുങ്ങല്ലൂരുകാരല്ലേ. എന്തായാലും സ്വന്തം ദേശത്തിന്റെ പേര് കേൾക്കുമ്പോ ഒരു സന്തോഷമൊക്കെ തോന്നിയില്ലേ?
1: പിന്നെ
0: അതാണ്, അതാണോ ഈ ഒരു വിളിയുടെ പ്രേരണ? അതാണ്. ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ കേട്ടോ.
1: ഞാൻ കുറെ നാളായി ട്രൈ ചെയ്തു, പക്ഷെ കിട്ടാറില്ല.
0: കിട്ടാറില്ല. അപ്പൊ ഈ രണ്ട് കൊടുങ്ങല്ലൂർക്കാർക്ക് എങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ശ്രമിച്ചതാ അല്ലേ. ആ, ഇന്നങ്ങനെ മൊത്തം അങ്ങനെ പ്രസാദിച്ചിരിക്കുന്നു. പേര് നസ്രീൻ അല്ലേ? ഓക്കെ, നസ്രീൻ. ഓക്കെ, നസ്രീൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, ഇപ്പൊ ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നല്ലേ. ഓക്കെ, ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക്
0: ഓക്കെ, ആ ഒരു മൂവി കണ്ടിട്ടുണ്ട്, നമ്മുടെ ജയസൂര്യയും കാവ്യ മാധവനും, കറക്റ്റ് അല്ലേ? ആ, കണ്ടിട്ടുണ്ടോ ഒരു മൂവി? നമുക്ക് ഇത്തിരി സങ്കടം വരുന്ന മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ. കണ്ടിട്ടുണ്ട്, ഞാൻ മറന്നു തുടങ്ങി. ഓക്കെ, ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലേ.
1: ഓക്കെ,
0: എങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: അങ്ങനെ കഥ പറഞ്ഞതാ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം തീരാറായ സമയത്ത് മറ്റൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ
1: ഹലോ,
0: ഹലോ, വൈകിയ വേളയിൽ ഞാൻ പേര് ചോദിക്കുന്നു, പേരെന്താണ്?
1: പേര് ഗ്രേസി.
0: ഗ്രേസി, എവിടെ നിന്ന് വിളിക്കുന്നു?
1: അറിയോ,
0: ആഹാ, എന്തേ ഇത്ര വൈകിയെന്ന് ചോദിക്കട്ടെ ഞാൻ.
1: അത് ഞാൻ ട്രൈ ചെയ്ത് എന്റെ കൈ കുത്തി കുത്തി
0: ഏതായാലും ലാസ്റ്റ് കോളറാണ്.

എന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അല്ലേ? നമുക്ക് അധികം പാട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടഗാനം ഏതാണ്? ആ, ജയചന്ദ്രന്റെ പാട്ടല്ലേ, മിഴി രണ്ടിൽ എന്ന മൂവിയിലെ പാട്ട്. അപ്പൊ ആദ്യമായിട്ട് വിളിച്ചതാണ്. അപ്പൊ നമുക്ക് കുറച്ച് രണ്ടുപേരെങ്കിലും കേൾക്കണ്ടേ പാട്ടിന്റെ? അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ പെട്ടെന്ന്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു സോങ്.

ഒരുപാട് നല്ല ഗാനങ്ങൾ കേട്ട, ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ച ഒരു നല്ല യുവർ ചോയ്സ് കൂടി ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുവരെ കൂട്ടായി കൂടെ കൂടിയവർക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ. ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: Rainbow.
3: സമയം 2 മണിയഴിഞ്ഞ്, 59 മിനിറ്റും 39 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം വിവിധ് ഭാരതി. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

0: പത്മശ്രീ പണ്ഡിത് റോനു മജുംദാർ, സംഗീത് സരിത, നൈ ശൃംഖല, ശാസ്ത്രീയ സംഗീത്, ഫിലിം സംഗീത് ഓർ ലോക് സംഗീത് മേ ബാസുരി കി ഭൂമിക. പഹലി ജുലൈ സേ സുബഹ ഓർ ശാം 6:45 സിർഫ് വിവിധ ഭാരതി പർ.
1: आप सुन रहे हैं विविध भारती, राष्ट्रीय सेवा, देश की सुरीली धड़कन. थोड़ी ही देर में आप सुनेंगे छाया की.
2: न्यूज, व्यूज, एंटरटेनमेंट. दिस इज रेनबो एफएम 107.5. Musically yours.
3: News Rainbow.
4: നമസ്കാരം. 5 മണി വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവാക്കോണം, ചീത്തിപ്പാറ ഉന്നതികൾ മന്ത്രി കെ എ തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. കുടുംബശ്രീ പ്രസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സമന്വയം 2026 ഏകദിന ശില്പശാല അടിമാലിയിൽ നടന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നാളെ കവടിയാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം June 30 അവസാനിക്കും. കഴക്കൂട്ടം വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. പ്രമുഖ നാടക പ്രവർത്തകൻ ആലാന്തര ജി കൃഷ്ണപിള്ള അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 ഐരൂപ്പാറ ലളിതത്തിൽ നടക്കും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
3: ന്യൂസ് റെയിൻബോ.
5: Musically yours.

0: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. സമയം 5 മണി കഴിഞ്ഞു 9:39.
1: യെസ്, ജിങ്ക് ജാ ജിങ്ക ജിങ്കേ ജാ. തഗ് ലൈഫിലെ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ തിരിച്ചു വന്ന സമയം കൊള്ളാം അല്ലെ.
0: എന്തായാലും
1: വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഇന്ന് വെയിലൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷമുള്ള ഒരു സമയം.
0: അത്യാവശ്യമായിട്ട് ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസമായിട്ട് വെയിൽ ഇങ്ങനെ ഈന്ന്.
1: കിരൺ ഇങ്ങനെ വന്നപ്പോ പറയായിരുന്നു, ഇത് മഴക്കാലമാണോ ഇത് വേനൽക്കാലമാണോ എന്നൊരു സംശയം എന്ന് പറഞ്ഞില്ലോ. മഴക്കാലം തന്നെയാണ് എങ്കിലും
0: എങ്കയോ ഒരു എല്ലിനോ ഇരിക്കേ, അത് താൻ ഇത് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇരിക്കേ. എന്ത് കഷ്ടമാണല്ലേ. നമ്മള് വേനൽക്കാല സമയത്ത് നമ്മള് കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അയ്യോ ഒരു മഴക്കാലം അങ്ങ് വന്നു കഴിഞ്ഞാൽ തകർക്കാമായിരുന്നു. മഴയങ്ങ് പെയ്ത് തുടങ്ങിയപ്പോഴോ അയ്യോ വന്നു ഈ മഴ എന്ന് പറഞ്ഞപ്പോഴേ മഴയ്ക്ക് തന്നെ നാണം.

0: അവധി വരുന്നു, അതൊരു കൂട്ടുകാർക്കൊക്കെ സന്തോഷമുള്ള സമയമാണ്. സ്കൂള്
1: അതെ അതെ അതെ,
0: നമുക്ക് ഇന്നായിരുന്നു അവധി കിട്ടേണ്ടിരുന്നത്, അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്.
1: ഈ അവധി സമയത്തൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് അടുത്തില്ലെങ്കിലേ പറയാം.
0: ഓക്കെ, അത് എന്തോ ഒരു രഹസ്യം വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇന്ന് നല്ല ഗെയിമൊക്കെ ആയിട്ട് നമ്മള് കൂട്ടിച്ചേരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരാണ്,
1: ആർ ജെ കിരൺ ബേബിയും
0: ആർ ജെ അംബ്ലീഷിനും. കേട്ടുകൊണ്ടേയിരിക്കും
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
0: ഇവിടെ മാത്രമേ ഉള്ളൂ
1: നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും.

0: ഗൾഫിലെ പോരാട്ടങ്ങളിൽ നെതർലാൻഡ് വേഴ്സസ് ടുണീഷ്യ. ഇതേ സമയത്ത് തന്നെ ഏഷ്യൻ പവർ ഹൌസ് ജപ്പാൻ ഏറ്റുമുട്ടുന്നു സ്വീഡനുമായി. രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടങ്ങളിൽ ടർക്കിയ വേഴ്സസ് USA. ഇതേ സമയത്ത് തന്നെ പാരഗ്വേ ഏറ്റുമുട്ടുന്നു ഓസ്ട്രേലിയയുമായി. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ആറാം തീയതി പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിലെ 2 ഉശിരൻ പോരാട്ടങ്ങൾ, കുറാസോ വേഴ്സസ് ഐവറി കോസ്റ്റ്. ഇതേ സമയത്ത് തന്നെ ജർമ്മനി ഏറ്റുമുട്ടുന്നു ഇക്വഡോറുമായി. പുലർച്ചെ 4:30 ഗ്രൂപ്പ്

0: അപ്പോ ഞങ്ങള് വാക്ക് പാലിക്കാനായിട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ എത്തും എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം 5 മണി കഴിഞ്ഞ് 21:28 ആകുമ്പോൾ ഓൺ ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും എന്നാണ് പറഞ്ഞത്.
1: അതെ, ഗെയിമൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമൊക്കെ ആണെങ്കിൽ കൂടുതലും എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗെയിമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഗെയിം എന്താണെന്ന് ഇന്ന് റിവീൽ ഇപ്പൊ പറയുന്നുണ്ടോ കിരൺ?
0: യെസ് പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഗെയിം എന്താണെന്ന് പറഞ്ഞോളൂ.
1: അതെ, നമ്മളിവിടെ 1 മിനിറ്റ് സമയമുണ്ട്. ആ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ 2 അക്ഷരങ്ങൾ കൊടുക്കുന്നുണ്ട്.
0: രണ്ടല്ല, 3 അക്ഷരങ്ങൾ,
1: 3 കൊടുക്കണം. എസ് കിരണിന്റെ അഭ്യർത്ഥന വെച്ച് നമ്മൾ 3 അക്ഷരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ വെച്ച് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ആയും മായും തായും ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോ അത് വെച്ചിട്ടുള്ള സിനിമാ പേരുകൾ ആ ഓർഡറിൽ തന്നെ പാവച്ച് പറയണം. അതുപോലെ
0: ആദ്യം ആവച്ച് പറയണം, അത് കഴിഞ്ഞിട്ട് മാവച്ച് പറയണം, പിന്നെ
1: താവച്ച്
0: പറയണം, പിന്നെ റിപ്പീറ്റ്. ഒരു സെറ്റായി,
1: ഒരു സെറ്റ്
0: വീണ്ടും
1: റിപ്പീറ്റ് ചെയ്യുന്നു.
0: ഓക്കെ,
1: അപ്പോ അങ്ങനെ എത്ര സെറ്റ് 1 മിനിറ്റിനുള്ളിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം.
0: ഓക്കെ, പൊളിക്കും. ഓക്കെ, പക്ഷേ നമ്മളുടെ ലിസണേഴ്സിനെ നമുക്ക് അങ്ങനെ ഒന്നും തോൽപ്പിക്കാൻ
1: പറ്റത്തില്ല,
0: കാരണം എല്ലാവർക്കും
1: പ്രത്യേകിച്ചും കൊടുക്കുന്ന അക്ഷരമല്ല നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. അക്ഷരം മാറിക്കൊണ്ടിരിക്കും, എഴുതി വെക്കാൻ പറ്റില്ല.
0: ഓക്കെ, അപ്പൊ ഏകദേശം ഗെയിമിനെ കുറിച്ച് അങ്ങ് മനസ്സിലായല്ലോ. ഇനി ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് തരാം. അപ്പോ ഞാൻ അമ്പിളിയോട് അമ്പിളിക്ക് ഇല്ല അമ്പിളിക്ക് ഞാൻ 3 അക്ഷരങ്ങൾ കൊടുക്കുകയാണ്.
1: ആയും കായും ചായും അല്ലെ? അപ്പോ ആ വെച്ച് ഞാൻ പറയണം, കാവച്ചും പറയണം, താവച്ച് ചായ അല്ലേ? ഓക്കെ ഓക്കെ, അതായത് നമ്മള് നമുക്ക് തന്നെ പണി അല്ലേ? ഓക്കെ, അനിയത്തി പ്രാവ്, കാക്കോത്തിക്കാവിലെ അപ്പുപ്പന്താടി, ചമയം.
0: ഓക്കെ,
1: അപ്പോ അടുത്ത സെറ്റ് പറയണം.
0: ഇപ്പൊ 1 സെറ്റ് കഴിഞ്ഞു.
1: അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ 3 സെറ്റ് വെച്ച് പറയണം, അതാണ്
0: സംഭവം. ഓക്കെ, അപ്പോ എന്തായാലും ഗെയിമുമായിട്ട് നമ്മള് വീണ്ടും തിരികെ എത്തും.
1: അപ്പൊ വിളിക്കാനുള്ള നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നു.
0: അതെ, വിളിക്കേണ്ട നമ്പർ 0484248101, 0484248101.
1: അപ്പൊ വിളിച്ചിട്ടൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ളവര് വിളിക്കുക. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ടുള്ളവര് പുതിയ ആളുകൾക്കൊരു അവസരം കൊടുക്കുക. അപ്പോ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്,
0: 0484248101.
1: അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം ഒരു പാട്ടിന് ശേഷം അല്ലേ?
0: അതെ, അപ്പോ നിങ്ങൾ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ പറഞ്ഞു, ഇനി വിളിച്ചോളൂ, നമ്മള് ഗെയിമിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ സമയം 5 മണി കഴിഞ്ഞു.
1: അതിനിടയിൽ ഞാൻ കിരണ് ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ പാട്ട് കേട്ട് തിരിച്ചു വരാം. കിരണത്തിനും പറയുന്ന നോക്കണമല്ലോ.
0: ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: മ്യൂസിക്കലി യേഴ്സ്.

0: സമയം 5 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയപ്പോൾ രണ്ട് പാട്ടിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അതിനു മുമ്പേ നമ്മുടെ ലിസ്ണർ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ എനിക്ക് കോളില് മീൻസ് ഈ മത്സരത്തിൽ ഗെയിമിൽ ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ ഭയങ്കര ത്വരയായിട്ട് നിൽക്കുകയാണ്, ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് വിളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ലിസ്ണർ നമ്മളുടെ കൂടെ ഉള്ളത്. ഹലോ
1: ഹലോ
2: ഹലോ, നമസ്കാരം, ഇതാരാണ്?
0: ആലുവയ്ക്ക് അടുത്ത് നിന്നാണ്. ഓക്കെ,
2: എന്താ പരിപാടി? ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാണോ?
0: ഓക്കെ, ബസ്സിലാണോ?
1: അല്ല, കാറിലായിരുന്നു.
0: നിർത്തിയിട്ടുണ്ട്, ഇല്ലെങ്കില് അമ്പ കിട്ടും, അമ്പ. ഓക്കെ, റോബിന് എന്തൊക്കെയുണ്ട്, വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അതാണ് വിശേഷം. എല്ലാ കളിയും കാണാറുണ്ടോ?
1: ബ്രസീല് 3-0 ജയിച്ചു, പിന്നെ കൊണ്ട് വിശേഷങ്ങളൊന്നുമില്ല.
0: ബ്രസീൽ ഫാൻ ആണോ?
1: തീർച്ചയായും.
0: ഓക്കെ,
1: ഓക്കെ, അപ്പൻ അർജന്റീന, അനിയൻ പോർച്ചുഗൽ, എല്ലാരും
2: വീട്ടിലൊരടിയായിരിക്കുമല്ലോ.
0: അതെ, വീട്ടിലെല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ഒരു ഗെയിം പോലും അവിടെ മിസ്സാവില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മളുടെ
2: ഇതിന്റെ കൂടെ ഒരു കാര്യം ചോദിച്ചു, മമ്മി കാണാറുണ്ടോ?
1: അമ്മയും അപ്പനും ഒരേ ടീമാണ്, അർജന്റീന
2: ആണോ? അവരൊരു ടീമാണ് അല്ലേ?
0: അവര് മെസ്സി ടീമാണ്, മെസ്സി. ഓക്കെ, അപ്പൊ മെസ്സിയുടെ ബർത്ത്ഡേ അവരെ ആഘോഷിച്ചോ?
1: അത്ര അമ്മക്കറിയാൻ പറ്റില്ല, അപ്പനും, പക്ഷെ വാർത്തകളെ കാണുമ്പോ
0: അമ്മക്ക് താല്പര്യം. ഓക്കെ, ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണ്. നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, 1 മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് തരിക. 3 മലയാള അക്ഷരങ്ങള് ചോദിക്കും. അപ്പോ ഒരു അത് 3 അക്ഷരങ്ങള് കറക്റ്റ് ആയിട്ട് ഇപ്പം ഞങ്ങൾ
2: ഓർഡറിൽ തന്നെ നമുക്ക് അതിന്റെ സിനിമ പേരുകൾ പറഞ്ഞു,
0: അതിന്റെ സിനിമ

0: പേരുകൾ പറഞ്ഞു തന്നെ. അത് ഒരു സെറ്റ്, അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ്, പിന്നെ എത്ര സെറ്റ് അങ്ങനെ പറയും
1: ഒരു
0: എന്നുള്ളതാണ്
1: മിനിറ്റ് നമുക്ക്
0: നോക്കുന്നത്.
1: സമയമുണ്ട് കേട്ടോ.
0: ഓക്കെ
2: ഓക്കെ,
0: അപ്പം
1: അക്ഷരം തരട്ടെ.
0: അക്ഷരം തരട്ടെ.
1: ഓക്കെ, ആ എന്ന അക്ഷരം ഫസ്റ്റ് ലെറ്റർ ആ, അതുപോലെ എ, പിന്നെ ക, ആ എ ക, ആ കെ എ ക, ഈ മൂന്ന് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് സിനിമ പേരുകൾ പറഞ്ഞു തരേണ്ടത്. ആ വെച്ച് പറയാ, എ വെച്ച് പറയാ, കാ വെച്ച് പറയാ, വീണ്ടും ആ വെച്ച് പറയാ, എ വെച്ച് പറയാ, കാ വെച്ച് പറയാ, അത്രേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ആ
2: വെച്ച് അക്കരെ അക്കരെ അക്കരെ.
0: ഓക്കെ,
2: എന്നെന്നും കണ്ടിട്ടുണ്ട്.
0: ഓക്കെ,
2: കായലാർന്ന പറഞ്ഞു.
1: ആ
2: അപ്പുപ്പന്താടി. വീണ്ടും ആ അല്ലേ. ആ വെച്ചിട്ടാണെങ്കിൽ അറിയുന്നങ്ങളുടെ വീട്.
0: ഓക്കെ,
2: എന്നിഷ്ടം നിന്നിഷ്ടം.
0: ഓക്കെ,
2: വരുമ്പോ കാക്കക്കുയില്.
0: ഓക്കെ,
1: അടുത്ത
2: അരമന വീടും 500 ഏക്കറും.
0: ആ
2: വെച്ചിട്ട്
1: പോരട്ടെ.
0: അപ്പ് അപ്പ് അപ്പ്.
1: ഏ ഏ ഏ വെച്ച് പറയോ.
2: എല്ലാരും ചൊല്ലണ്.
1: ആ അടുത്തത്
2: പിന്നെ കാ വെച്ചിട്ട് കാക്കക്കറമ്പൻ. ആ വെച്ചിട്ട് അങ്ങാടി.
0: ആ
2: ഏ എന്നും എപ്പോഴും.
1: ഓക്കെ, അപ്പൊ
2: കാ വെച്ചിട്ട്
1: ടൈം അപ്പായി.
0: ടൈം അപ്പായി.
1: ഒരു മൂന്നര നമുക്ക് കൂട്ടാം.
0: അപ്പൊ മൂന്നര സെറ്റാണ്
1: ഹൈ സ്കോർ അല്ലേ.
0: അതെ, ഇപ്പം ചെയ്തേക്കുന്നത്. ഓക്കെ,
1: ഫസ്റ്റ് കോളറാണ് ഗെയിം എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലായി വരുന്നേ ഉള്ളു. അപ്പൊ ഇത്രയും പറഞ്ഞു എന്ന് പറയുമ്പോ നല്ലൊരു സ്കോർ ആണ് അല്ലേ.
0: അതെ അതെ. അപ്പോ എന്തായാലും ഇനിയും കേട്ടിരിക്കൂ ആരാണ് ഇന്നത്തെ ടോപ് സ്കോറർ എന്ന് നമുക്ക് കാണാം.
1: റോബിൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടി കേട്ടുകൊണ്ടേ ഇരിക്കൂ കേട്ടോ.
0: ഓക്കെ റോബിൻ, അപ്പോ താങ്ക് യു. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ദാ ഇതുപോലുള്ള ഗെയിം കളിക്കാനായിട്ട് വേഗം വിളിച്ചോളൂ 0484242-8101. കൂടെ ഞങ്ങൾ രണ്ടു പേരുണ്ട്,
1: ആർജെ അംബ്ലീഷിനും ആർജെ കിരൺ ബേബിയും ആണ് കൂടെ ഉള്ളത്. കേട്ടോണ്ടിരിക്കൂ ആകാശവാണി ഫ്രം റെയിൻബോ 107.5.
0: മ്യൂസിക്കലി യോർസ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: മ്യൂസിക്കെ പറ്റി എന്നെ തെരിയുമാ പീറ്റർ അക്കാക്ക് നമ്മളെ പറ്റി തരല അബി ദേക്കോ ചൂപ്പിസ്ഥാനു.

0: സ്റ്റേഷൻ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 5:42 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ. അപ്പോ ഇന്ന് നമുക്ക് കോളേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട് എങ്കിലും ഇന്ന് June 25, അപ്പോ കുറച്ച് ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നാവിക ദിനമാണ്. അതായത് ആഗോള വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന 1.5 ദശലക്ഷത്തിലധികം വരുന്ന നാവികരെ അംഗീകരിക്കുന്നതിനായിട്ടുള്ള ഒരു ദിവസം,
0: അവരെ ആദരിക്കുന്നതിനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ദിവസം.
1: അത് 2010 IMO ആരംഭിച്ചത്.
0: ഇതിന്റെ ഒരു ആരംഭം കുറിച്ചത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സ്പെഷ്യലായുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ചില പ്രത്യേകതകളൊക്കെ ഉള്ള സോറിയാസിസ് എന്ന അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്കിൻ ഡിസീസസ് തന്നെയാണ്. അപ്പൊ അതിനെ എതിരെ അത് വരാതിരിക്കാനുള്ള പ്രതിരോധം സ്വീകരിക്കാനുള്ള അവയർനെസ് ക്ലാസുകളൊക്കെ ഇന്ന് നടക്കുകയാണ്. ഇന്ന് അതിനെ ഒന്ന് ബോധവൽക്കരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ 1975 കുറച്ചങ്ങ് പുറകിലേക്ക് പോയാൽ അല്ലേ,
1: അത് ഇന്ത്യയുടെ കാര്യമാണ്.
0: അതെ, ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അത് ഒരു ഈ ഒരു June 25 തന്നെയായിരുന്നു. അപ്പോ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ June 25
1: അതുപോലെ ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ആള് അനിമൽ ഫാമും അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു അനിമൽ ഫാം എന്നതാണ് അദ്ദേഹത്തിന്റെ
0: രചനയുടെ പേര്. അത് രചിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനമാണ്.
1: അതുപോലെ അന്റോണി ഗൗഡി
0: സ്പാനിഷ് വാസ്തുശില്പിയാണ്. അദ്ദേഹത്തിന്റെ ഒരു രൂപകൽപ്പന, അതായത് സഗ്രാഡ ഫാമിലിയ രൂപകൽപ്പന ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ iPhone 4.
0: അതെ, അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ക്യാച്ച് ചെയ്യുന്ന ഒരു വിഷയം. ഇപ്പൊ നമ്മൾ അന്താരാഷ്ട്രമായ പല യുദ്ധങ്ങളുടെ ദിനങ്ങളൊക്കെ പറഞ്ഞാലും അതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങൾ.
1: iPhone 4 June 25 പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് കൊച്ചിയിലൊക്കെ ആയതുകൊണ്ട് 2026 June 25 വ്യാഴാഴ്ചയാണ്. ഇവിടെ ചെറിയ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ പോലും സജീവം ആയിട്ടില്ലാത്തൊരു സമയമാണ് എങ്കിലും പക്ഷേ നമ്മൾ ഇവിടെ പാട്ട് സജീവമാണ്, ഇവിടെ ഗെയിം സജീവമാണ്.
0: ചരിത്രപരമായിട്ട് പോകുമ്പോൾ കൊറിയൻ യുദ്ധം ആരംഭിച്ചതും ഈ ഒരു 1980 June 25 എന്ന ഈ ഒരു ദിവസത്തിൽ തന്നെയാണ്. അപ്പൊ June 25 എന്ന് പറയുന്നത് നിസാര ദിവസമല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം. ആ ദിവസമാണ് നമ്മൾ ഗെയിം ഷോയുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത്.
1: അപ്പോ
0: ഇന്നത്തെ ഗെയിം ഷോയിൽ ഒരുപാട് നല്ല കോളേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മള് ഈ 2 ഒരു ഗ്യാപ്പ് അല്ലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ പുതിയ

0: പുതിയ ആളുകൾക്ക് കടന്നു വരാനായിട്ടുള്ള എല്ലാവർക്കും ഒരു പരാതിയാണ് എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം ആ ഒരു പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ കോളേജിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484228101.
0: അപ്പോൾ നമ്മൾ ഞാൻ കിരണിനെ വന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കിരൺ കുറച്ച് ഞാൻ വിചാരിച്ച പോലെ അല്ല, കുറച്ച് ബെറ്റർ ആണ്.
1: പേരുകളൊക്കെ
0: അതെ മിടുക്കനായോണ്ട് അത്ര എത്ര ഫാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്.
1: അപ്പൊ
0: കിരണിനെ പോലെ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് വിളിക്കുക, നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഗെയിം ഫ്ലോറിലേക്ക് വിളിക്കുക. അപ്പൊ ആ ബ്രില്യന്റ് ആയിട്ടൊരു ആള് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടിന് ശേഷം ആ ഒരു കോള് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കും ആകാശ് പാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: മ്യൂസിക്കലി യോഴ്സ്.

0: സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കില്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. കൂടെയുള്ളത് അംബ്ലിയും കിരണുമാണ്. അപ്പോ ഞങ്ങളെ അടുത്ത
1: ഗെയിം ഫ്ലോറിൽ അടുത്ത കോളറിലേക്ക് നമ്മൾ പോവാണ്.
0: അതെ,
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: ഞാൻ
0: ഹിന്ദി അധ്യാപികയാണ്. ഓ,
1: എവിടെ പോകുന്ന വഴിയാണ്?
0: എവിടെയാണ് വീട്?
2: വീട് ആഴാംകുടി.
0: ആഴാംകുടി, അതും ഈ കോട്ടയം തന്നെയാണോ?
2: കോട്ടയം ഡിസ്ട്രിക്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഒക്കെ? നമ്മുടെ പിള്ളേരൊക്കെ അടങ്ങി ഒതുങ്ങി എല്ലാവരും ക്ലാസ് ഫുൾ അറ്റൻഡൻസ് ഒക്കെ ആയിരുന്നോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലേ?
1: അപ്പൊ ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാലോ? ഗെയിം എന്താണെന്ന് അറിയാലോ? അപ്പൊ ടീച്ചർക്കുള്ള അക്ഷരങ്ങൾ ഇവിടെ കിരൺ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ അക്ഷരം തരുന്നത് സായാണ്, രണ്ടാമത്തെ അക്ഷരം പായാണ്, മൂന്നാമത്തെ അക്ഷരം മായാണ് തരുന്നത് കേട്ടോ. ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് സിനിമ പേരുകൾ നമുക്ക് പറഞ്ഞു തരേണ്ടത്.
0: അതെ, കുറച്ചു മുമ്പ് വിളിച്ചയാള് 3.5
1: സെറ്റ് പറഞ്ഞ്
0: ഹൈസ്കോറിൽ നിൽക്കുകയാണ്.
1: അപ്പൊ ആ സ്കോർ ബ്രേക്ക് ചെയ്യാനാണ് താങ്കളെ ക്ഷണിക്കുന്നത് കേട്ടോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോളൂ, സാവച്ച് പറഞ്ഞോളൂ.
2: ഹലോ,
0: സാവച്ചുള്ള സിനിമാ പേര് പറയൂ, അത് കഴിഞ്ഞിട്ട് പാവച്ചുള്ള സിനിമാ പേര്.
1: പായാണ്.
0: പെട്ടെന്ന്
1: പറയണം കേട്ടോ, നമുക്ക് 1 മിനിറ്റ് സമയമുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും സാവച്ച് പറയൂ.
0: അതെ അതെ അതെ, സാ സാ കഴിഞ്ഞു.
1: അടുത്തത് ടൈം അപ്പായി.
0: ഇതിനകത്ത് നമ്മള് ഒരു കാര്യം, ഈ ഒരു ഗെയിമില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് പറയുന്ന വാക്കുകള് അത് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
1: അത്
0: കഴിഞ്ഞിട്ട് അതെ അക്ഷരങ്ങള്.
1: നമുക്കൊരു എക്കോ അടിക്കുന്നുണ്ട് അല്ലെ ഇവിടെ?
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ടീച്ചറും കുട്ടികളെയൊക്കെ നമ്മുടെ അന്വേഷണം അറിയിക്കണം.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ.
1: അപ്പൊ എന്തായാലും ഒരു ഭാഷാ അധ്യാപികയാണ് നമ്മളെ വിളിച്ചത്.
0: അതെ, ഹിന്ദി ഭാഷാ അധ്യാപിക. ഓക്കെ, അപ്പോ നിങ്ങള് ചെയ്യേണ്ടത്, നമ്മളിവിടെ നിന്ന് പറയുന്ന കായും ചായയും ഡായും ഒക്കെ കറക്റ്റായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ അല്ല, ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അത് ഓർത്തിരുന്നിട്ട് ഓരോ സെറ്റ് വളരെ വേഗത്തിൽ പറയുക. വിളിക്കേണ്ട നമ്പർ 0484242 8101. മ്യൂസിക്കലി യോഴ്സ്.

प्रेशर लगाओ, ये करके दिखाओ, ये फिर ये, अब ये कर

0: ആ ബെല്ലടി ശബ്ദം കേട്ടപ്പോൾ ഉണ്ടായിരുന്നത്.
1: അതെ, അങ്ങനെ നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന്റെ ഗെയിം ഫ്ലോർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ അല്ല, ഓപ്പൺ ആയി തുടർന്നു. ഇപ്പൊ നമുക്ക് 2.5 അല്ല 3.5 എന്ന സെറ്റാണ് ഹൈ സ്കോർ എന്ന് പറയുന്നത്.
0: ഈ ഹൈ സ്കോറിനെ ഞാൻ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ റോഷൻ എത്തിയിരിക്കുന്നത്. ഹലോ റോഷൻ.
2: ഹലോ,
1: എവിടെ നിന്നാണ് റോഷൻ ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്?
2: കൊച്ചി.
1: കൊച്ചി നിന്നാണല്ലേ? അതെ, കൊച്ചിക്കാരങ്ങനെയാണ് അല്ലെ, നമുക്ക് ഒരു സ്കോർ അങ്ങ് പൊട്ടിച്ചളയണം. റോഷൻ, ഞാൻ ആ അക്ഷരങ്ങൾ അങ്ങ് തരട്ടെ. തായും ഓയും മായും ആണ് തരുന്നത്. തായും ഓയും മായും അക്ഷരം കിട്ടിയില്ലേ? ഇനി ഞാൻ കുറച്ച് വിശേഷം ചോദിച്ചേക്കാം. വീട്ടിലാരൊക്കെയുണ്ട് റോഷൻ?
2: വീട്ടില് വൈഫ്, കുട്ടികളുണ്ട്, 2-3 കുട്ടികളുണ്ട്.
1: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. റോഷൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ചെറിയ ഒരു മ്യൂസിക് ചെയ്യുന്ന വ്യക്തിയാണ്, മ്യൂസിക് ഡയറക്ഷൻ.
0: അതാണ് എനിക്ക് സൗണ്ട് കേട്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു.
1: വെറുതെ വെറുതെ ചുമ്മാ, പക്ഷെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, കിരൺ വെറുതെ പറയാ. അപ്പോ ഇപ്പോ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണ്?
2: ലാസ്റ്റ് ചെയ്ത് തമിഴാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. കച്ചിക്കാരൻ, പുഴവർ മകൻ, പിന്നെ ധോനി കപ്പിക്കുഴു, പിന്നെ മലയാളത്തില് മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതെ.
0: ഓക്കേ ഓക്കേ.
1: അപ്പോ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്.
0: അതെ. ഓക്കെ റോഷൻ, അപ്പോ പറഞ്ഞല്ലോ നമ്മളുടെ അക്ഷരങ്ങൾ പറഞ്ഞില്ലേ?
1: തായും ഓയും മായും ആണ്. നമുക്ക്
0: ഓ മാ, ആ താ വെച്ചിട്ട് പറയുക, ഓ വെച്ചിട്ട് പറയുക, മാ വെച്ചിട്ട് പറയുക.
1: ടൈം സ്റ്റാർട്സ് നൗ.
0: ആ ഓക്കെ,
1: തുടങ്ങിക്കോളൂ, ഒന്നുകൂടി പറയുക. മലയാള സിനിമാ പേരുകളാണ് പറയുന്നത്.
0: മിന്നാരം. ആ അടുത്ത സെറ്റ്. ആ ഒരുവറോ?
1: ഒരുവറല്ലേ, ഇരുവറല്ലേ.
2: മയുഗം.
0: ഓക്കെ, രണ്ട് സെറ്റായി.
2: ദെൻ താ വെച്ചിട്ട് പിരനോട്ടം.
0: ആ കം ഓൺ.
2: ദെൻ ലെറ്റർ
1: ഓ ഓ
0: ഓ ഓ.
1: ഓക്കെ, അപ്പൊ എന്നാലും ടൈം അപ്പ് ആയി. ഒന്നാമൻ ആയില്ല, പക്ഷെ ഇപ്പൊ രണ്ടാമനായിട്ടുള്ളൂ. മൂന്നര ബ്രേക്ക് ചെയ്യണായിരുന്നു ഒന്നാമനാവണെങ്കിൽ.
0: അതെ, രണ്ടര സെറ്റ് ആണ് പറയാൻ പറ്റിയിട്ടുള്ളൂ.
1: ഒരു കുഴപ്പമില്ല,
0: അപ്പൊ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം ഇനി ആരെങ്കിലും റോഷന്റെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ
1: റോഷൻ, നമുക്ക് രണ്ടുപേരും മൂളി തരുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതെ, മതി മതി, അത് മതി, അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്.
2: തമിഴാണ്. പാതൂര് കോലാറ് ഇവ ഉലക എന്ന സുത്രേ എന്ന പിച്ചിയേനോ ചെയ്യേ ഇവ ഊര് കള്ളക്കുറിച്ച് പോരായ നെഞ്ച് കിഴിച്ച് ആനേനാ കോലാറ് ആനേനാ.
0: അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പോ ഇനിയും ഒത്തിരി അവസരങ്ങള് തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് കിട്ടട്ടെ. ഓക്കെ, ഓക്കെ. അപ്പോ എന്തായാലും ഇനിയും പ്രോഗ്രാമിന് വിളിക്കുക, നമുക്ക് ഇതുപോലെ മറ്റൊരു ഗെയിമൊക്കെ ആയിട്ട്.

0: മറ്റൊരു ഗെയിം.
1: വരാം, വിന്നർ ആവണം. ഓക്കെ, അപ്പൊ
0: ഷുവർ ഷുവർ,
1: എന്തായാലും
0: താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, താങ്ക് യു വെരി മച്ച്.
1: ഓക്കെ,
0: നല്ലൊരു
1: സമയം.
0: പ്രതിമയോടാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ?
1: അതെ,
0: ഒരുപാട്
1: 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 51 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം
0: നമുക്ക് ഗെയിമിന് ഇന്ന് സമയം കുറവാണെന്നുള്ളത് അറിയിച്ചായിരുന്നോ?
1: ആ അറിയിച്ചിട്ടില്ല. 6:30 നമ്മുടെ ICC
0: വേൾഡ് കപ്പ്,
1: ആ വുമൺസ് 2020 ക്രിക്കറ്റ്
0: ക്രിക്കറ്റ്
1: വേൾഡ്
0: അപ്ഡേറ്റ്സ്.
1: കപ്പിന്റെ

0: സി
1: വേൾഡ് കപ്പ്
0: ആ വുമൺസ് 2020
1: ക്രിക്കറ്റ്
0: ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ
1: അപ്ഡേറ്റ്സ്.
0: അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് അങ്ങ് ബംഗ്ലാദേശ് നിന്നും.
1: പക്ഷെ
0: അപ്പോൾ
1: നമുക്കിവിടെ ലൈവായിട്ട്
0: ഇന്ത്യ
1: കേൾക്കാം,
0: വേഴ്സസ് ബംഗ്ലാദേശ് ആണ് ഇന്നത്തെ മത്സരം. ഓക്കെ, അപ്പോൾ
1: അതിന്റെ കമന്ററി നമുക്കിവിടെ കേൾക്കാം.
0: അതെ
1: അപ്പോ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതൊരു നല്ല കാര്യമാണ്, അത് കേൾക്കാം. പക്ഷെ
0: അതെ,
1: നമ്മുടെ ഗെയിം നമ്മൾ 6:30 വൈൻഡ് അപ്പ് ചെയ്യേണ്ടി
0: വൈൻഡ് അപ്പ്
1: വരും.
0: ചെയ്യേണ്ടി വരും.
1: അപ്പൊ അതുകൊണ്ട് വേഗം വിന്നർ ആവണം, ഈ 3.5 എന്ന സ്കോർ ബ്രേക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു വേഗം വിളിച്ചോളെ. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484 2428101.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ഫോൺ റെയിൻബോ 107.5 ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക് ആണ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർജെ കിരൺ ബേബിയും അംബിളിഷിനും. എന്റെ പേര് പറഞ്ഞു അല്ലേ, കൂടെ ഇരിക്കുന്നുണ്ട്.
0: സ്റ്റേ ട്യൂൺഡ്.

0: അപ്പോ ഇന്നത്തെ ആ വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ വനിതാ വേൾഡ് കപ്പിന്റെ ആ ഒരു സമയത്തിന് മുമ്പ് അടുത്ത ആളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്.
1: യെസ്
0: ഹലോ,
2: ഹലോ,
0: ആ ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ ഷാലു.
1: ഷാലു,
0: ഷാലു,
1: ഗെയിം ഫ്ലോറിലേക്ക് സ്വാഗതം. ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്, ഗെയിം
2: താങ്ക്
1: ഫ്ലോർ
2: യു.
1: ആണ്.
0: ഗെയിം ഗെയിം എന്താണെന്ന് മനസ്സിലായായിരുന്നോ?
2: മനസ്സിലായിരുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്.
0: കേട്ടോണ്ടിരിക്കണാണ്. പണ്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ ഈ സിനിമ പേര്
2: ഇല്ല,
0: പറഞ്ഞ്?
2: എപ്പോഴും വിളിക്കണമെന്ന് തോന്നും, പക്ഷേ അങ്ങനെ പറ്റണില്ല. ഇപ്പൊ തന്നെ ചിരിച്ചോണ്ടിരിക്കുന്ന
1: ഒരു ധൈര്യം കിട്ടിയില്ല, ഇപ്പോഴാണ് ധൈര്യം കിട്ടിയത് അല്ലേ?
0: അങ്ങനെയല്ല,
2: ഇപ്പൊ
0: ചിരിച്ചോണ്ടിരിക്കണയാണെന്ന് നമ്മുടെ RJ സിമീനെ പോലെയാണ്. ആ എന്തായാലും ചിരി ചിരി ഒന്ന് അടക്കി പിടിക്കൂ. കൺട്രോൾ ചെയ്യൂ, ബ്രീത്ത് ബ്രീത്ത് ചെയ്യൂ, ബ്രീത്ത് ചെയ്യൂ.
1: എന്തോ
2: ടെൻഷൻ
1: വരുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ?
2: അങ്ങനല്ല, വിറക്കും പെട്ടെന്ന്.
0: വിറയ്ക്കും, ആ വിറ വന്നു കഴിഞ്ഞാൽ അപ്പൊ കൂടെ ചിരിയും വരും. ഓക്കെ, അപ്പൊ വിറയ്ക്കൊന്നും വേണ്ട, ഞങ്ങള് രണ്ട് പാവങ്ങൾ ഇവിടെ ഇരിക്കുന്നു.
1: അതെ.
0: ഓക്കെ, അപ്പോ ഏതൊക്കെ അക്ഷരങ്ങളാണ് അമ്പിളി കൊടുക്കുന്നത്?
1: ഇന്ന് നമ്മള് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന അത് വാ എന്ന അക്ഷരമാണ് ഫസ്റ്റ്.
0: വാ വാ വാ
1: വാ.
0: ഓക്കെ,
1: രണ്ടാമത്തെ അക്ഷരം പായാണ്, മൂന്നാമത്തെ അക്ഷരം സായാണ് കേട്ടോ.
0: വാപ്പാസ,
1: വാപ്പാസ.
0: ഓക്കെ,
1: അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് സിനിമ പേരുകൾ പറഞ്ഞു തരേണ്ടത്. റെഡിയാണോ? എന്നാലും
0: ഓക്കെ.
1: അതെ, ഒന്ന് ഒന്ന് ഒന്ന് കൂളായേ, ഒന്ന് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടിട്ട് ഒന്ന് കൂളായിട്ടൊന്ന് സംസാരിച്ചേ. കണ്ട, പറഞ്ഞ അനുസരിച്ച് നല്ല വ്യക്തിയാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാം.
1: യു ആർ ടൈം സ്റ്റാർട്സ് നൗ.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: വെള്ളി നക്ഷത്രം,
0: ആ
2: പഞ്ചവർണത്ത, പത്തേശ്വര സുന്ദരം.
0: ഓക്കെ,
1: സെറ്റായി.
2: വെള്ളിത്തിര,
0: ആ
2: പാവാട,
0: ആ സാവച്ച്, ആ പോരട്ടെ.
1: ശ്വാസം വലിച്ചു വിട്ടോ വേഗം.
0: ആദ്യം പറഞ്ഞ സിനിമയുടെ ഒരു പേര് വെച്ചോണ്ട് വേറൊരു സിനിമയുണ്ട്. ആ ഓക്കെ, മൂന്നാമത്തെ സെറ്റ് വാ
1: വാ വാ വാ, വേം വരൂ.
0: ആ ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ സിനിമ, അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി, വീട്ടിലൊക്കെ ഉണ്ട്,
1: വീടിന്റെ മുറ്റത്തുണ്ട്. വാ പറ,
0: വാ
1: ഒന്ന് പറയോ. അച്ഛൻ പറയാറുണ്ടോ ഇടക്കിടക്ക് ഈ വാക്ക്?
0: അതെ.
1: എന്തായാലും ഇനി വരണ്ട, അവിടെ നിന്നോ.
0: ഇനി അവിടെ വാ തുറന്നു വെച്ചോണ്ട് നിന്നോ.
1: ഇടക്കിടക്ക് വീട്ടിൽ പറയാറില്ലേ,
0: കിട്ടണല്ലേ.
1: വളർത്തുന്നതിനേക്കാൾ പകരം എന്തോ വെച്ചാ മതി എന്ന് പറയാറില്ലേ. എന്തായിരുന്നു അത്?
0: വാഴ.
1: ഓ, വാത്സല്യമായിട്ട് ഇങ്ങനെ വാഴ പറയായിരുന്നു.
0: ആഹാ, എന്താണ് പറയാതിരുന്നത്? വാഴയുണ്ട്, വാത്സല്യമുണ്ട്, എന്തൊക്കെ വർണ്ണപ്പ കിട്ടുന്നുണ്ട്.
1: അതെ.
0: ഓക്കെ, അപ്പോ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ടെൻഷൻ ഒന്നും
1: അടിക്കണ്ട. ഞാൻ വിളിച്ച് ഹൈ സ്കോർ ആവും.
0: അതെ, ഞാനും വിചാരിച്ചു ആദ്യത്തെ ആ ഒരു സെറ്റ് അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും.
1: പക്ഷേ അതെന്താ സംഭവിച്ചെന്ന് അറിയോ?
0: ഒരു നാല് സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്
1: ടെൻഷൻ വന്നോണ്ട് അറിയാഞ്ഞിട്ടല്ല. അല്ല, ഇപ്പൊ വേണമെങ്കിൽ പറയുമല്ലേ, ഒരു 10 എണ്ണം അടുപ്പിച്ചേ. പിന്നല്ല, അതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോയാൽ

0: തീർച്ചയായിട്ടും.
1: വിളിക്കേണ്ട നമ്പർ 0484248101. പക്ഷേ അത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും വിളിക്കുക.

0: അപ്പോൾ ഞാനൊരു ഓഫറൊക്കെ തന്നായിരുന്നു ഒരാളെ കൂടി കണക്ട് ചെയ്യാമെന്ന്. പക്ഷേ നമുക്കതിന് സാധിക്കില്ല, കാരണം അല്പസമയത്തിനകം നമ്മൾ കേൾക്കാൻ പോകുന്നത് ICC വുമൺസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഒരു മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ഇന്നത്തെ ഗെയിം ഇന്ന് വിളിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൺഗ്രാചുലേഷൻ. അവർക്ക് കിട്ടിയതിന് അവർക്ക് ഓൾ ദി ബെസ്റ്റ്.
1: കിട്ടാതിരുന്നവർക്കും അനുബോധന അറിയിക്കുകയാണ്.
0: ഓക്കെ,
1: കേട്ടുകൊണ്ട് കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.

0: ഇന്നത്തെ വിന്നറ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളത് ആദ്യത്തെ കോളർ തന്നെയാണ്, റോബിൻ.
1: റോബിനാണ്, റോബിന്റെ സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയില്ല.
0: അതെ, റോബിൻ കൺഗ്രാചുലേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ.
1: ഓക്കെ,
0: അപ്പൊ റോബിന് ഒരു 3.5 സെറ്റ്
1: പറഞ്ഞ് നിർത്തിയത്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്നും തൽക്കാലം വിട പറയുന്നു.
0: ആർജെ കിരൺ ബേബിയും
1: ആർജെ അംബ്ലീഷിനും.
0: ഓക്കെ, അപ്പൊ ഞങ്ങള് തൽക്കാലം പോകുന്നു. ഇനി നിങ്ങൾക്ക് ICICI
1: അപ്ഡേറ്റ്സ് ആസ്വദിക്കാം.
0: വുമൺസ് T20 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് അല്ല, ലൈവ് ഷോ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോ ഇനി മറ്റൊരു പ്രോഗ്രാമിൽ കേട്ടുമുട്ടും വരെ ടാറ്റ, ബൈ ബൈ.

നമസ്കാരം പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 59 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം